0: सुनो 91.7 FM,
1: Qatar's favorite radio station.

0: വചനങ്ങളിലൂടെ
1: നിങ്ങളുടെ അടുത്ത് കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളും കുട്ടികളെപ്പോലെയാവുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

Radio Suno 91.7 FM. 91.7 FM. Qatar's favorite radio station.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനോ. കൂടിയെത്തിയത് ഈ മോർണിംഗിൽ ഇന്ന് ഞാനാണ് ചച്ചു. അപ്പൊ എന്നത്തെയും പോലെ നല്ല സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെ ഇന്നും നമുക്ക് ഉണ്ടാവട്ടെ കേട്ടോ. സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ ജീവിക്കുക. നമുക്കിത് നമ്മുടെ കാര്യങ്ങൾ അറിയുന്നതിനും നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നതിനേക്കാൾ കൂടുതൽ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കാര്യം എന്താണ്, അവരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്. അപ്പൊ എന്നിട്ട് വെറുതെ പോയി ഓരോ വള്ളി പിടിക്കുക, എന്നിട്ട് നമ്മുടെ ഉള്ള സമാധാനം കളയുക, അതോടുകൂടി നമ്മുടെ സന്തോഷം പോവുക. എന്തിനാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുന്നത്, തലയിടുന്നത്? ചിലര് വന്ന സംശയം ചോദിച്ചാൽ, സഹായം ചോദിച്ചാൽ നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടുകൂടി എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് പറയുക. ആ ഒരു സമയത്ത് വിഷമം തോന്നുമെങ്കിൽ നമ്മുടെ ബന്ധം അതുകൊണ്ട് നിലനിർത്താനായിട്ട് സാധിക്കും. അതല്ലാതെ ചോദിക്കാതെയും പറയാതെയും മറ്റുള്ളവരുടെ ലൈഫിൽ തലയിട്ട് നോക്കുക, അതിൽ ഇടപെടുക, അനാവശ്യമായി അഭിപ്രായം പറയുക, ഇതോടുകൂടി നമ്മുടെ ലൈഫിൽ സന്തോഷം തീർന്നു കിട്ടും. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഒന്ന് ചിന്തിച്ചോളൂ, നമ്മുടെ സന്തോഷമാണോ നമുക്ക് വലുത്, അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ തലയിട്ട് വള്ളി പിടിക്കുന്നതാണോ നമുക്ക് വലുത്? റേഡിയോ സുനോ ആണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

നാട്ടിലിപ്പോ എല്ലാവരും നീലക്കുറിഞ്ഞു പൂത്തത് കാണാനായിട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇഷ്ടം പോലെ റീൽസും കാണാം അതിന്. റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുണ്ട് ഞാൻ ചച്ചു. ചില റീൽസിൽ കാണാറുണ്ട് റിയാലിറ്റി ഇതാണ്, ഇവിടെ ഇത്രത്തോളം വ്ലോഗേഴ്സ് തള്ളുന്നത് പോലെ ഒന്നും ഇവിടെ മനോഹാരിത ഇല്ല, അല്ലെങ്കിൽ റീലിൽ കണ്ട ആ ഒരു ഭംഗിയൊന്നും നേരിട്ട് വരുമ്പോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അതിനും ഒത്തിരി വീഡിയോസ് കാണാറുണ്ട്. സാധാരണയായിട്ട് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ചെന്ന് നമുക്കൊരു റീല് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആംഗിൾസിൽ മാത്രമാണ് വീഡിയോസ് എടുക്കുന്നത്, ഫോട്ടോസ് എടുക്കുന്നത്, നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോ മറ്റൊരാൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ആംഗിളിൽ അത് കാണാൻ സാധിച്ചു എന്ന് വരില്ല. ഇതിപ്പം കിലോമീറ്ററുകളോളം നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പൂ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലുള്ള വ്യൂ കിട്ടണം എന്നൊന്നുമില്ല. അപ്പൊ നമ്മളിത് നമ്മുടെ കണ്ണിൽ കൂടി മറ്റുള്ളവരിത് കാണണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം കണ്ട് അതാണെല്ലാം എന്ന് കരുതി നമ്മൾ വിശ്വസിച്ചിട്ട് പോകാനും പാടില്ല. നീലക്കുറിഞ്ഞി അവിടെ നിൽക്കട്ടെ. നമ്മുടെ ലൈഫിൽ നമുക്ക് ഇങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മളൊരു കാര്യം കാണുമ്പോൾ ഓക്കെ ഇതാണ് റിയൽ എന്ന് കരുതിയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് എടുത്തു ചാടും. അപ്പം അവിടെ ചെല്ലുമ്പോഴായിരിക്കും റിയാലിറ്റി എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും സൂക്ഷിച്ചും കണ്ടൊക്കെ പെരുമാറിയാൽ നമുക്ക് കൊള്ളാം. അത്ര തന്നെ. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

എന്തെങ്കിലും കേട്ടാൽ മുൻ പിന്നോക്കാതെ റിയാക്ട് ചെയ്യുക. ഇതെന്ത് സ്വഭാവം ഇത്? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ് കൂടെയുണ്ട് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എന്തേലും ഒന്ന് കേട്ടാ മതി, അതെന്താണെന്ന് പോലും ചിന്തിക്കില്ല, അല്ലെങ്കിൽ അത് മുഴുവനായിട്ട് പോലും കേൾക്കാൻ നിൽക്കാതെ അതിനെ കുറിച്ച് അഭിപ്രായം പറയുക, അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അവരോട് അതിനെ കുറിച്ച് ചോദിക്കാനായിട്ട് പോവുക, എന്നിട്ട് വെറുതെ തല്ലുണ്ടാക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് അത്രയും നാൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്ന നല്ല സ്നേഹബന്ധങ്ങൾ ഇല്ലാതാക്കുക. അപ്പൊ നമ്മളൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ നമുക്കത് നോക്കാം. ഓക്കെ, ഇതെന്താണ് ഇങ്ങനെ എന്ന് നമുക്ക് ആലോചിക്കാം, നമുക്കത് സത്യമാണോ എന്നറിയാം. അതല്ല, നമ്മളെ യാതൊരു രീതിയിലും ബാധിക്കാത്തൊരു കാര്യം നമ്മളോട് ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനതിനെ കുറിച്ച് ചിന്തിക്കുന്നു, നമ്മൾ എന്തിനാണ് നമ്മുടെ ടൈം അതിനു വേണ്ടി വേസ്റ്റ് ചെയ്യുന്നത്? ഇത് ബാക്കി എല്ലാ കാര്യവും മാറ്റി വെച്ചിട്ട് അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. എവിടെയോ ആരോ എന്തോ ചെയ്യുന്നതിന് നമ്മൾ എന്തിനു തലപുകയണം? ഈ ഒരു സ്വഭാവം ആദ്യം മാറ്റി വെക്കൂ. അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ച് ചിന്തിക്കാനും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്, അതെല്ലാം ചെയ്യാൻ ഒത്തിരി സമയം വേണം. മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അനാവശ്യമായിട്ട് തലപുകഞ്ഞ് സമയം കളയരുത്. റേഡിയോ സുനുവാണ് കേൾക്കുന്നത്.

അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന ഒരു ശീലം നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഇപ്പറുന്ന നമുക്കുണ്ടോ? സത്യമായിട്ടൊന്ന് പറയും. ഇത് റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഉണ്ട് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. ചിലരൊക്കെ സ്വന്തം കാര്യം നോക്കി വളരെ സമാധാനത്തോടു കൂടി ജീവിക്കുന്നത് കാണാം. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും, അവരുടേതായിട്ടുള്ള വിഷൻ ഉണ്ടാകും, അവരുടേതായിട്ടുള്ള ഡ്രീം ഉണ്ടാകും. അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. നമ്മൾ തന്നെ അവരെ കൊണ്ട് പറയും, ഏ ഒരല്ലലും ഇല്ല, ഒരു പ്രശ്നമില്ല അവരെ കൊണ്ട്, അവരായി അവരുടെ പാടായി എന്ന്. നമ്മൾ അങ്ങനെയുള്ള ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കൂടെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടാകും. നമ്മൾ അങ്ങോട്ട് കയറി പറഞ്ഞാൽ പോലും ഏ എന്നെ വിട്ടോളൂ, എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. യാതൊരു രീതിയിലും മറ്റുള്ളവരെ ശ്രദ്ധിക്കാത്തത്, അത് അത്രത്തോളം ഒരു സ്ട്രേഞ്ചറെ പോലെ നടക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ എന്നിരുന്നാൽ കൂടി നമ്മളെപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ആണെങ്കിലും മറ്റുള്ളവരുടെ ആണെങ്കിലും പ്രൈവസിക്കായിരിക്കണം. അതിൽ തലയിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല, നമ്മുടെ പ്രൈവസിയിലേക്ക് മറ്റുള്ളവരെയും കടന്നു കയറാനായിട്ട് നമ്മൾ അനുവദിക്കാൻ പാടില്ല. എന്നിവ കേട്ടുകൊണ്ടിരിക്കുക, ഇത് റേഡിയോ സുനു.

0: Morning Safari, only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: home. ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു പുതിയ ദിവസമാണ്. ഒരുപാട് നല്ല പ്രതീക്ഷകളോടുകൂടി തന്നെ നമ്മൾ നല്ലൊരു മോർണിംഗ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് സെപ്റ്റംബർ 15 ചൊവ്വാഴ്ച ദിവസമാണ്. എല്ലാവർക്കും വളരെ നല്ലൊരു ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു യാത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടും അല്ലെങ്കിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങളിലെ തീരുമാനങ്ങൾ എടുക്കാനായിട്ടൊക്കെ ഉള്ള ദിവസങ്ങളായിരിക്കാം. അപ്പോൾ ഏതായാലും എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ എന്നുള്ള വിഷസ് കൂടി പറയുകയാണ് കേട്ടോ. ചില സമയത്ത് ചിലപ്പോൾ ലൈഫിൽ ഇന്നലത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ തെറ്റിപ്പോകലുകളൊക്കെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകാം. ഇന്നലെ തെറ്റിപ്പോയെങ്കിൽ ഇന്നത് ശരിയാക്കാം എന്നുള്ളതാണ് കേട്ടോ. ഇന്നലെ നമുക്കൊരു അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് മറ്റൊരു വാതിൽ നമുക്കായിട്ട് തുറക്കുന്നുണ്ട്. ഒരു മോശം ദിവസം നമ്മളുടെ അല്ലെങ്കിൽ നിങ്ങൾ നമ്മളുടെ ലൈഫിൻ്റെ മുഴുവൻ ഡെഫിനേഷൻ അല്ല കേട്ടോ. ഒരു മോശം ദിവസം നമ്മളുടെ മുഴുവൻ ജീവിതത്തിൻ്റെ ഒരു ഡെഫിനേഷൻ അല്ല. ഒരു മോർണിംഗ് നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്, ഒരു അനദർ ചാൻസ് നമ്മൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലാണ് ഓരോ മോർണിംഗ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ തെറ്റിപ്പോയെങ്കിൽ ഇന്ന് ശരിയാക്കിക്കൊണ്ട്, ഇന്നലെ ഒരു അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് മറ്റൊരു അവസരത്തിലേക്ക് എത്തിക്കൊണ്ട് നമ്മുടെ ലൈഫിനെ ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഈ ഒരു ചെറിയ തോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകളും വിശേഷങ്ങളും എല്ലാം തന്നെ പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക്. ഇനിയുള്ള ടൈം നമ്മൾ ഒരുമിച്ചായിരിക്കും വൺ മാൻ ഷോ മൂവിയിലെ പാട്ട് കേട്ടുകൊണ്ട് ഇന്ന് നമുക്കങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ മോർണിംഗ് സവാരി.

0: are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക് ചീസ് യോഗർട്ട് ലബ്ന എക്സ് മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸின் புதிய ஷோரூம் இப்போ அபோஹமூர் சஃபாரி மாலிலும். നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: എഴുപൊന്ന് തരകൻ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ ഇപ്പൊ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. എല്ലാവരുടെയും നല്ല മോർണിംഗ് മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. മുജീബ് ഗുഡ് മോർണിംഗ് നീ എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് മുജീബ്. ഗുഡ് മോർണിംഗ് നിസാന്ന് പറഞ്ഞിട്ട് റിജീഷ് എത്തിയിട്ടുണ്ട്. റിജീഷേ ഗുഡ് മോർണിംഗ്. നീതി മോഹന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അരുൺ എസ് ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് അരുൺ. അതുപോലെ തന്നെ നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ അവരുടെ മോർണിംഗ് മെസ്സേജ്, എല്ലാവർക്കും ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു വണ്ടർഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഓർവിൽ ആൻഡ് എവ്ലിൻ റോസ് ഫാമിലിയിൽ നിന്നും അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. നാസർജിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിസ, നാസർ കാഞ്ഞിരപ്പള്ളിയാണ്. രാവിലെ കേൾക്കാൻ പറ്റുന്നില്ലെങ്കിലും എൻ്റെ മനസ്സിൽ നിങ്ങളുടെ ഓർമ്മ എപ്പോഴും ഉണ്ട്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഡ്യൂട്ടി ആയതുകൊണ്ടാണ് കേൾക്കാൻ പറ്റാത്തത്, എയർപോർട്ട് ഡ്യൂട്ടി ആയതുകൊണ്ടാണ് എനിക്ക് കേൾക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞിട്ട് ആളുടെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് നമ്മളുടെ ഒരു വലിയ സ്നേഹം അറിയിക്കുന്നു. കൂടെ തന്നെ രാജേഷ് എൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഇഷാനിക്കുട്ടി മെസ്സേജ് അയക്കുന്നുണ്ട്. റിയാസിൻ്റെ മോർണിംഗ് മെസ്സേജ് ഉണ്ട്. അമാൻ ഷജീർ ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. ബിനോയ് ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാജഹാൻജിയുടെ മെസ്സേജ് സുപ്രഭാതം നിസോ എന്ന് പറഞ്ഞിട്ട് സുലൈമാൻജി എത്തിയിട്ടുണ്ട്. തിരിച്ചും നല്ലൊരു സുപ്രഭാതം വിഷ് ചെയ്യുന്നു. ഷാജു ശ്രീധരൻ്റെ മോർണിംഗ് മെസ്സേജും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കൂടെ തന്നെ അജി ജേക്കബ് പറയുന്നത് ഈ ചൂട് കാലാവസ്ഥ കുറച്ച് കഴിഞ്ഞ് മാറി തണുപ്പ് വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല കാര്യങ്ങളും. അത് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുക, അത്രയേ ഉള്ളതാണ് അല്ലേ. ഈ സമയവും കടന്നു പോകും. വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ ഇത് നിങ്ങൾക്കാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടു കൂടിയാണ് അജി ജേക്കബിൻ്റെ ആ ഒരു നല്ലൊരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് എ കെ എന്നുള്ള അക്കൗണ്ടിൽ നിന്നുള്ളൊരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ അവന്തിക്ക് കുട്ടി എല്ലാവർക്കും പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ മോർണിംഗ് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. നമ്മുടെ കുട്ടികളുടെയൊക്കെ ഒരു ഹാജർ വന്ന സ്ഥിതിക്ക് നമുക്ക് നേരെ പോകാം. അങ്ങനെ ഇന്നത്തെ ചോദ്യം, ഞാൻ ഇന്ന് രാവിലെ കണ്ടൊരു പോസ്റ്റിൽ നിന്നാണ് ഈ ഒരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് കേട്ടോ. പെട്ടെന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഒരു ചോദ്യവും ഉത്തരവുമൊക്കെയാണ്. നമ്മളുടെ ഇന്ത്യയിൽ മാംഗോ മാൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. മാംഗോ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അത് ആരാണ്, അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ചോദ്യം എന്നിതാണ്, മാംഗോ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ആ വ്യക്തിത്വം ആരാണ്, അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോസും ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് ആരാണ്, എന്താണ്, ഏത് സ്ഥലത്തു നിന്നാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും ഒന്ന് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. നമുക്ക് ഓരോ ദിവസവും കുഞ്ഞു കുഞ്ഞ് നല്ല നല്ല അറിവുകൾ നേടിക്കൊണ്ടാണല്ലോ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ചോദ്യം ഇതാണ്, മാംഗോ മാൻ എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമുണ്ട് ഇന്ത്യയിൽ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ആരാണ് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയിട്ട് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ 5000917.
1: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം.
0: ഒപ്പം തന്നെ റഷീദ് ഇ കെയുടെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇന്ന് ജതീഷ് സാറിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. പിണങ്ങാതെ ഇണങ്ങി മാത്രം ജീവിക്കാൻ രണ്ടുപേർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് റഷീദ് ഇ കെ നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ജതീഷ് സാറിനും വൈഫിനും നമ്മളുടെ സ്നേഹത്തോടു കൂടിയുള്ള സ്പെഷ്യൽ വിഷസ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾക്കായിട്ടുള്ള ചോദ്യം ഒന്നുകൂടെ പറയണം. ഓക്കെ, ചോദ്യം വളരെ സിമ്പിളാണ്. മാംഗോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്, ഇതാണ് നമ്മളുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്. മാംഗോ മാൻ ഓഫ് ഇന്ത്യ, മാംഗോ മാൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്, ജസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആദ്യം വരുന്ന അദ്ദേഹത്തിൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ തന്നെ ആയിരിക്കും. ഒന്ന് അവശേഷങ്ങൾ നിങ്ങൾക്ക് അയച്ചിടാം 5000917 എന്ന നമ്പറിലേക്ക്. കുട്ടികളുടെ ശരി ഉത്തരങ്ങൾ സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. മുല്ലവള്ളിയും തേന്മാവും എന്ന സിനിമയിൽ ഉണ്ണിമേനോൻ സുജാത ചേച്ചി പാടിയ നല്ലൊരു പാട്ട് വരുന്നുണ്ട്. സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുമിച്ചുള്ള നമ്മുടെ സവാരിയിലാണ്. അപ്പൊ നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ, കൂടെ ഇന്നത്തെ ദിവസത്തിന്റെ നല്ല വിശേഷങ്ങൾ, സന്തോഷങ്ങൾ ഒക്കെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ പാട്ട് നമ്മൾ കേട്ട് ആസ്വദിക്കുന്നത്.

0: 91.7 FM.
1: Qatar's favorite radio station.
2: Fitness and Day Puthiya Powerhouse. Ini Al Rayyanilum. Falcon Fitness Center and Day Eramati Branch Al Rayyanil. ഉദ്ഘാടനത്തിനായെത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽ റിയാൻ. ഏവർക്കും സ്വാഗതം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸின் புதிய ஷோரூம் இப்போ அபூஹமூர் சஃபாரி மாலிலும். നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം. ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

റെസിക്കൻ മൂവിയിലെ പാട്ടായിരുന്നു അത്. സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റാണ് കേട്ടോ. കുറച്ച് പേരുടെ വിശ്വസം കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഡെറിക്കിന്റെ അക്കൗണ്ടിൽ നിന്നും. ഗുഡ് മോർണിംഗ്, ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നുണ്ട്. സേറയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്, അമ്മയുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. എനിവേ, സേറ കുട്ടിയുടെ അമ്മയ്ക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഹാപ്പി ബർത്ത്ഡേ നമ്മളും വളരെ വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു വിഷസ് കൂടി നമുക്ക് എത്തിയിട്ടുണ്ട് ഷാജിദിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ മെസ്സേജ്. ഇന്ന് ഐഷാസിൻ്റെ ബർത്ത്ഡേ ആണ്, പേര് കറക്റ്റാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നാലും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വിഷസ് കൊടുക്കണം. അവർ ബിർളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഫാരസ്, ഫയാസ്, വിയാൻ, ആര്യൻ, അഭിമോൻ, ഇഷാന, റഫ, ഹെലൻ, ഐഷ, റേച്ചൽ ഇവരുടെ എല്ലാവരുടെയും മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ നമ്മളും സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. ആദ്യം നമ്മൾ നേരെ സേറയുടെ മദറിനുള്ള സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നു.

ഇനിയിപ്പോ ഒരുപാട് പേരുടെ റൈറ്റ് ആൻസേഴ്സും വിശേഷങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ അപ്പം തുടക്കം മുതൽ അയച്ച ആളുകളുടെ പേരുകളിൽ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് പേരുടെ മെസ്സേജുകളുണ്ട്. എല്ലാവർക്കും ഒരു അമേസിംഗ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഐസ ആൻഡ് ഒമർ എം ഇ എസ് സ്കൂളിൽ നിന്നും അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ഉമേഷ് ജോയിൻ ചെയ്യുന്നു. അൻസൽ ഹബീബിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ഐഷിന്റെ അക്കൗണ്ടിൽ നിന്നും ആഡം, ഹാപ്പി ബർത്ത്ഡേ ആഡം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് പറയുന്നു. അപ്പൊ ആഡമിനും നമ്മളുടെ സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ വിഷസ് പറയുന്നു. ഷിബു ഇബ്രാഹിമിന്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് നിസ ഒരു നൈസ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറയുന്നു. തിരിച്ചും ഷിബുവിന് ഒരു നൈസ് ഡേ വിഷ് ചെയ്യുന്നു. ജോസഫ് ജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ അക്ഷരയും അക്ഷജും ജോയിൻ ചെയ്യുന്നു. സ്റ്റീവൻ ആൻഡ് സൈറ റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്, അടിപൊളി. നെക്സ്റ്റ് അനൂപിന്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്. അയക്കുന്നത് അമേയ, ആര്യൻ, എഡ്വേർഡ്, അദിത്, ആരാധ്യ, എല്ലാവരും ഭവൻസിലാണ് പഠിക്കുന്നത്. കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും കേട്ടോ. നെക്സ്റ്റ് അഭിലാഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആരാധ്യക്കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ആരാധ്യ അഭിലാഷ് ഐഡിയിൽ നിന്നാണ് റൈറ്റ് ആൻസറും അയക്കുന്നുണ്ട് മോള്. നെക്സ്റ്റ് അഹമ്മദ് ഷരീഫിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അമാൻ, അമീൻ, അബാൻ, അംന, കറക്റ്റ് അല്ലേ? അതെ, അബാൻ, അമീൻ, അംന, അമാൻ. ഓക്കെ, എല്ലാവരുടെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ ഹരിതയുടെ അക്കൗണ്ടിൽ നിന്നും പാർത്ഥിവ് ജോയിൻ ചെയ്യുന്നുണ്ട്. കറക്റ്റാണ് കേട്ടോ പാർത്ഥിവ്. ജോസഫ് ജോണിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇവാന, സാവിയോ, ഇസബൽ അവരുടെയും ഗുഡ് മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസർ ഏതാണ് എത്തുന്നത്. രഞ്ജിത്ത് ബാലകൃഷ്ണൻ്റെ അക്കൗണ്ടിൽ നിന്നും നിഹാലും നിവിനുമാണ്, ഓലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ്, അവരുടെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ, ഓക്കെ, അവരൊരു പാട്ട് ചോദിക്കുന്നുണ്ട്, പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. കൂടെ തന്നെ റൈറ്റ് ആൻസറും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ തന്നെ അവർ പറയുന്നുണ്ട്. നെക്സ്റ്റ് അവന്തിക്ക കുട്ടിയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. നിഷാദ് നിസുവിൻ്റെ മെസ്സേജ് ഉണ്ട്. ലക്ഷ്യമില്ലാത്ത ഒറ്റപ്പെടൽ നമ്മെ തളർത്തും, പക്ഷെ ഒരു ചെറിയ ലക്ഷ്യം പോലും ജീവിതത്തിന് വീണ്ടും അർത്ഥം നൽകും. ആരും കൂടെ ഇല്ലെന്ന് തോന്നുന്ന സമയത്തും നമ്മളിലേക്ക് തന്നെ ഒരു ചുവട് വെച്ച് തുടങ്ങാം, അവിടെയാണ് പുതിയൊരു ജീവിതം തുടങ്ങുന്നത്. വലിയ വലിയ ലക്ഷ്യങ്ങൾ അല്ലെങ്കിലും ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ലൈഫിൽ പോകാം എന്നുള്ള നല്ലൊരു ഓർമ്മപ്പെടുത്തലാണ് നിഷാദ് നൽകിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും, പ്രത്യേകിച്ച് ഗലീലിയോ ഇന്റർനാഷണൽ സ്കൂളിലെ എല്ലാ കൂട്ടുകാർക്കും ടീച്ചേഴ്സിനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഡിയോൺ ജോ മനോജ് ആൻഡ് ഡാൻ ജോ മനോജാണ് മെസ്സേജ് ചെയ്യുന്നത്. കറക്റ്റ് ആൻസറും അവർ അയക്കുന്നുണ്ട്, അടിപൊളി. ജിയോയുടെ അക്കൗണ്ടിൽ നിന്നുള്ള റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദീവ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നുമുള്ള മെസ്സേജ് ഇങ്ങനെയാണ്, റൈറ്റ് ആൻസറാണ് അയക്കുന്നത്. ഓക്കെ, ദീവ എന്നുള്ള അക്കൗണ്ടാണ് പേര്. ഓക്കെ, ആളുടെ പേര് ഇല്ല. ദീവ എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. ദിവ്യ നീപ്പു എന്നുള്ള അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ്, ഇന്ന് ആഡം ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, അടിപൊളി. ഒരു വിഷസ് പറയൂ എന്ന് ചോദിച്ചിട്ട് ഇഷാൻ ദീവ് കെ ജി സ്റ്റുഡൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പം ആഡം ചേട്ടനുള്ള ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

അപ്പൊ എന്തായാലും നമ്മുടെ ഇഷാനെ സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു. ആദം ചേട്ടന് ദാ വിഷസ് കൊടുത്തു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കേട്ടു തുടങ്ങിയവർ ചോദിക്കുന്നുണ്ട് എന്താണ് ഇന്നത്തെ ചോദ്യം എന്നുള്ളത്. ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. മാംഗോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ മാംഗോ മാൻ എന്ന് പറയുന്ന ആ ഒരു വിശേഷണമുള്ള അദ്ദേഹത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ചോദ്യം കേട്ടോ. നിങ്ങൾ സെർച്ച് ചെയ്താൽ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും ഉത്തരം. ഷൻസിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് നിസ ആൻഡ് ടീം, ഇറ്റ്സ് മീ സൂനി ആൻഡ് സെയിൻ അഗെയിൻ, ഗുഡ് മോർണിംഗ് ഓൾ ലിസ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് സൂനി ആൻഡ് സെയിൻ്റെ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. റിഷാലിന്റെ ഐഷ്യയുടെ അക്കൗണ്ടിൽ ഐഷ്യക്കുട്ടിയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. മണി മച്ചിങ്ങൽ മെസ്സേജ് ചെയ്യുന്നു. സ്റ്റീവ്, സാന്ദ്ര, നോഹ്, ആഹിൽ, ആയിഷ എല്ലാവരുടെയും മെസ്സേജ് ഉണ്ട്. ഒരിക്കൽ കൂടി നമ്മുടെ ചോദ്യം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാംഗോ മാൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മാംഗോ മാൻ എന്നറിയപ്പെടുന്ന ആ വ്യക്തിയുടെ പേരെന്താണ് എന്നുള്ളത് പെട്ടെന്നൊന്ന് മെസ്സേജിൽ അയച്ചോളൂ. ഈ ഒരൊറ്റ പാട്ടിന് ശേഷം ഞാൻ ബാക്കി എല്ലാവരുടെയും പേരുകളിലേക്ക് വരുന്നതായിരിക്കും. ഇനി ഒരുപാട് പേരുടെ മെസ്സേജുകളുണ്ട് കേട്ടോ. അതിനു മുൻപായിട്ട് നമുക്ക് ഈ പാട്ടുകൂടി ഒന്ന് പെട്ടെന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിൽ കപിൽ കപിലൻ പാടിയ പാട്ട് വരുന്നുണ്ട്. സമയം 6:36 ആണ്. ഈ പാട്ടിന് ശേഷം ഞാൻ ബാക്കി എല്ലാവരുടെയും പേരുകളിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ
2: 5005 Malabar Golden Diamonds Morning Safari brought to you by Malabar Golden Diamonds ഇന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മാളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവുമില്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മാളിൽ നിന്ന് മാത്രം.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആണ്. ഇനി ഒരുപാട് പേരുടെ മെസ്സേജുകൾ ഇനിയും നമുക്കിങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ സ്പീഡിൽ എല്ലാവരുടെയും പേരുകളിലേക്കൊന്ന് വരാനുള്ള ഒരു ശ്രമത്തിലാണ് കേട്ടോ. അബിജാനിക്സിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അബിജാനിക്സിനും വളരെ സ്നേഹത്തോടുകൂടി പറയുന്നു. കൂടെ തന്നെ ബിജു ആളുടെ മെസ്സേജുണ്ട്. ആൽഫ്രഡിൻ്റെ അക്കൗണ്ടിൽ നിന്നും 2 പേരുടെ ഫോട്ടോ എത്തിയിട്ടുണ്ട് കേട്ടോ. പ്രണവും പ്രാർത്ഥനയാണ്. ഇന്ന് സ്പോർട്സ് യൂണിഫോം ആണ് ഓക്കെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അവർ ലോയോള ഇന്റർനാഷണൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രണവാൻ പ്രാർത്ഥന ആറോൺ എ സ്പോർട്സ് യൂണിഫോം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോയൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. രണ്ടുപേർക്കും നല്ലൊരു സ്പെഷ്യൽ ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. കൂടെ തന്നെ ഇവാന, സെയിൻ, ഇസ്ഹാൻ അവർ ന്യൂട്ടൺ ബ്രിട്ടീഷ് അക്കാഡമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൺമണി പൂവേ എന്നുള്ള പാട്ട് അവർ ചോദിക്കുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ പാട്ടിലേക്ക് വരാനായിട്ട്. രവിശങ്കർജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്, വളരെ സ്നേഹത്തോടുകൂടി പറയുന്നു. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് ഫ്രം ഷുവ റുവ നുയ. ഓ അടിപൊളി. ആൻഡ് റസ്ന സഫ്ദർ ഞങ്ങളുടെ നെയിം പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റുവ നുവ ഷുവ ഓക്കെ, 3 പേരുടെയും പേര് പറഞ്ഞിട്ടുണ്ട്. അവർ ഗലീലിയോ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ തന്നെ റസ്ന സഫ്ദറും ഉണ്ട്. അവർക്കെല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ നൗറിൻ ആൻഡ് നസ്റിൻ ജോയിൻ ചെയ്യുന്നു. ബദ്രുലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹയാൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഹയാൻ. ഐസ, മറിയം, തീർത്ഥ എല്ലാവരും എം ഇ എസ് ലാണ് പഠിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു മോർണിംഗ്. മുഹമ്മദ് ഷഹീൻ്റെ അക്കൗണ്ടിൽ നിന്നും പ്ലീസ് വിഷ് നിതാരയ്ക്കൊരു ഹാപ്പി ബർത്ത്ഡേ കൊടുക്കണം ബൈ മഹഫിഷ് തന്മയ. ഓ എല്ലാ അടിപൊളി പേരുകളാണ് ഇന്നത്തെ പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന നിതാരയ്ക്ക് മെഹഫിഷ് തന്മയുടെ വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ ഉണ്ട്. നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ പറയുന്നു. അർഷദ് അദ്ദേഹത്തിൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണെന്ന് കരുതുന്നു. ഒരു വോയിസ് നോട്ട് എത്തിയിട്ടുണ്ട്. ഇയാൻ, ഇവ, ഈസ എത്തിയിട്ടുണ്ട്. അവർക്കും നല്ലൊരു മോർണിംഗ്. കുറച്ച് ദിവസത്തിന് ശേഷം ആണെന്ന് തോന്നുന്നു അല്ലേ മെസ്സേജ്. ഓക്കെ, അവർക്കും നല്ലൊരു മോർണിംഗ് ആൻഡ് ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ബ്ലെസ് ആൻഡ് ബെന്നിയുടെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ അയക്കുന്നത് നമ്മുടെ ബി ഫാമിലിയാണ് കേട്ടോ. ബെൻലിൻ, ബ്രഡ്ലിൻ, ബെനീറ്റ. ഓക്കെ അടിപൊളി, റൈറ്റ് ആൻസറാണ് അവർ അയച്ചിരിക്കുന്നത്. ഫസ്ലു എൻ കെയുടെ അക്കൗണ്ടിൽ നിന്നും അമീനും അമാനും ചോദിക്കുന്ന എന്തായിരുന്നു ചോദ്യം? ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയുടെ മാംഗോ മാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാംഗോ മാൻ എന്നറിയപ്പെടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ജിൻഡു ജെയിംസിൻ്റെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ ജുവാൻ റയാൻ റിയോൺ. ഓ അടിപൊളി, എല്ലാവർക്കും നല്ലൊരു മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ഇൽഹാൻ, ഇനാര ആൻഡ് ഇവാൻ ജോയിൻ ചെയ്യുന്നു. ഐഡിയിൽ നിന്നാണ് അവരുടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ബൈ രാംദേവ് ആൻഡ് സ്വാസ്തിക ഫ്രം ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് രാംദേവ്. ഓ രാംദേവിൻ്റെ അമേസിംഗ് പ്രകടനത്തിൻ്റെ ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി, ഫുട്ബോൾ ഇഷ്ടമാണെന്നല്ലേ. ഓക്കെ മോനെ, അടിപൊളി, സൂപ്പറായിട്ട് പോകട്ടെ കേട്ടോ, പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ. ഓക്കെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓക്കെ, അക്ഷരയും അക്ഷരജും റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. ലക്ഷ്യങ്ങൾ എല്ലാം ലക്ഷ്യങ്ങളാണ്, അതിലെവിടെ വലിപ്പച്ചെറുപ്പം, ലക്ഷ്യമുണ്ടാവുക എന്നതാണ് പ്രധാനം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ദിനേശൻ പി ടി അദ്ദേഹമാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അനീസ് ദോഹയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട് ആൻഡ് റൈറ്റ് ആൻസറുമാണ് അദ്ദേഹം അയക്കുന്നുണ്ട്. കൂടെ തന്നെ ഹുസൈൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്. കൂടെ തന്നെ ജിജിയുടെ അക്കൗണ്ടിൽ നിന്നും അക്കു, അമ്മു, ആദി, മിഖ, വേദ, ഐമ ജോബ് ആൻഡ് ജുവാൻ അവരുടെയും റൈറ്റ് ആൻസർ കിട്ടുന്നു. പാർവതി ആൻഡ് പവിത്ര ജോയിൻ ചെയ്യുന്നുണ്ട്. പാർവതിയും പവിത്രയും മാത്രമല്ല കേട്ടോ, ദക്ഷിത്വം ഉണ്ട്. അവരുടെയും റൈറ്റ് ആൻസർ, ഇന്നത്തെ ആൻസർ എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആണ് കേട്ടോ നിങ്ങൾ അയച്ചിരിക്കുന്നത്. പ്രദേശിന്റെ അക്കൗണ്ടിൽ നിന്നാണ് അരുൺ തോമസിന്റെ മെസ്സേജ്. ഇങ്ങനെയാണ്, ഗുഡ് മോർണിംഗ് നിസമ്മു, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ മോൾക്കിടെ ബർത്ത്ഡേ ആണ്. ഓ, മോളുടെ ബർത്ത്ഡേ ആണല്ലേ, നല്ലൊരു ഫോട്ടോ വന്നിട്ടുണ്ടല്ലോ. ജോക്കുട്ടൻ എന്നാണ് മോളുടെ പേര് പറഞ്ഞിട്ടുള്ളത്. മോൾക്ക് വളരെ സ്നേഹത്തോടുകൂടി വളരെ സ്പെഷ്യലായിട്ട് ഉള്ളൊരു ഹാപ്പി ബർത്ത്ഡേ നമ്മളും സ്നേഹത്തോടുകൂടി വിഷയാണ്. സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ ആശംസകൾ പറയുന്നു. അജേഷ് വയലിലും ഒരു വിഷസാണ് പറയുന്നത്, എൻ്റെ കുഞ്ഞു പെങ്ങൾ അവാനിയയ്ക്ക് ഇന്ന് 7-ാം പിറന്നാളാണ്. പൊതാർ പേൾ മെഷാഫ് ക്യാമ്പസിൽ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ പെങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേരാമോന്ന് ചോദിച്ചിട്ട് അർണവ് അജീഷാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ അർണവിൻ്റെ സ്പെഷ്യൽ വിഷസ് ആണ് അവാനിയ മോൾക്കുള്ള സ്നേഹം നിറഞ്ഞ വിഷസ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജോക്കുട്ടനും വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യൽ സ്പെഷ്യൽ സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

ഹായ് നിസ, ഗുഡ് മോർണിംഗ്. സുഖാണോ? ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണോ? അടിപൊളി. നമ്മളുടെ സലീം മൂക്കുതല, ഓക്കെ, എന്റെ പ്രിയപ്പെട്ട പ്രിയതമ സലീനയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇടവേളയിൽ തീർച്ചയായിട്ടും ഡെഡിക്കേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്നേഹത്തോടുകൂടി വെഡിങ് ആനിവേഴ്സറി വിഷസ്. ശ്യാംലാലിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. സജിലിന്റെ ഗുഡ് മോർണിംഗ് എത്തുന്നു. ലഞ്ജുവിന്റെ അക്കൗണ്ടിൽ നിന്നും ആഗ്നി മെസ്സേജ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് റേഡിയോ സുനു ആൻഡ് റൈറ്റ് ആൻസർ പറഞ്ഞുകൊണ്ട് ദേവാഞ്ജന, എലൻ, നഷ്വ ആൻഡ് സൂര്യദേവിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷമീറിന്റെ ഗുഡ് മോഹോ. ഷമീർ ഇന്ന് പുട്ടും ചായയും കറിയും ഒക്കെ ഉള്ളൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെ അയക്കും അല്ലേ? കൊള്ളാം, അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് മീവൽ. മീവൽ മാത്രമല്ല, എൽസ, റിജു എല്ലാവരുടെയും മെസ്സേജ് ഉണ്ട്. റൈറ്റ് ആൻസർ ആണ് കേട്ടോ. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. പേരില്ല, അഖിലേഷ് ആണ്. ഓക്കെ, അഖിലേഷ് ഗുഡ് മോർണിംഗ്. അബിൻ തോമസിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. നറ്റാഷ കുട്ടിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ലൂക്ക് ഡൊണാൾഡ് ഭവൻസിൽ നിന്നും റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. അടിപൊളി ലൂക്ക്. സഞ്ജയുടെ അക്കൗണ്ടിൽ നിന്നുള്ള റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ 10th വെഡിങ് ആനിവേഴ്സറി ആണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ട്. ഹസ്ന ഷിഹാസ് ആണ് മെസ്സേജ് അയക്കുന്നത്. അവർക്ക് രണ്ടുപേർക്കും സ്നേഹത്തോടുകൂടിയുള്ള സ്പെഷ്യൽ വിഷസ്. ഇനി ഞാൻ കുട്ടികളുടെ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അതിഥി ഷാജുവിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അതിഥി ഷാജു. ഫസ്ലുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ ആൻഡ് ഫുൾ ഡീറ്റെയിൽസും നമുക്ക് ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. അമീൻ അമാൻ അവരാണ് ആ മെസ്സേജ് അയക്കുന്നത്. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് പ്രയാഗയുടെ മെസ്സേജ് അല്ലേ ഇത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കറക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ഹായ് ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ എത്തിയിട്ടുണ്ട്. ലിറ്റിൽ ഫ്ലവർ ആൻഡ് ലിയോൺ ആണ് ജോയിൻ ചെയ്യുന്നത്. വെരി വെരി ഗുഡ് മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസർ ആണ് പറയുന്നത് കേട്ടോ. എം ഷീൻ അസീമിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഷസിൻ ആൻഡ് ഫൈസാൻ ഫ്രം ഐഡിയൽ അവരുടെയും റൈറ്റ് ആൻസർ കിട്ടുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമ്മുടെ റീവ്, ജനീലിയ, ഡിയോൺ ആൻഡ് ടേർലി ജോയിൻ ചെയ്യുന്നു. നിലാഫറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ദിസ് ഈസ് നഫ്ഷ ഗ്രേറ്റ് 3 ശാന്തിനി കേതൻ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ഓ, ഭയങ്കര സന്തോഷം എൻ്റെ അടുത്ത് പങ്കുവയ്ക്കുന്നുണ്ട്. ഓക്കെ, യെസ്റ്റർഡേ ഐ വെന്റ് ടു ഓക്കെ വില്ലാജിയോ വിത്ത് മൈ പേരൻസ് ആൻഡ് ന്യൂ ബോൺ ബേബി സിസ്റ്ററുടെ കൂടെ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. മാംഗോ ഐസ്ക്രീം കഴിച്ചു. ആഹാ, അത് കൊള്ളാം. അതാണ് ഞാൻ അത് മനസ്സിലാക്കിയിട്ടാണ് നീ ചോദ്യം ചോദിച്ചത് അല്ലേ? അടിപൊളി അടിപൊളി. ഇറ്റ് വാസ് സച്ച് എ നൈസ് ഡേ. എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. കൂടെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ദേവയുടെ അക്കൗണ്ടിൽ നിന്നുള്ള റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ജിഷിദയുടെ അക്കൗണ്ടിൽ നിന്നും ആരാണ് ഈ മെസ്സേജ് അയക്കുന്നത്? ഗുഡ് ഡേ വിഷസ് ഫ്രം സമീഹ, ജിഷിദ ആൻഡ് സുബോധ്. അവരുടെ എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് അഫ്രീൻ, അയാൻ, അദ്നാൻ അവരുടെയും മോർണിംഗ് മെസ്സേജ് വരുന്നുണ്ട്. മൊഹസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഷുറുക്കിൻ്റെ ഷുറുക്ക് അങ്ങനെ തന്നെയാന്ന് കരുതുന്നു കേട്ടോ. അവർ ശാന്തനി കീർത്തൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ജോൺ പോൾ, ജുവൽ ബിർള പബ്ലിക് സ്കൂളിൽ നിന്നാണ് അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ അതിഗംഭീരമായിട്ട് നമ്മളുടെ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു. എല്ലാവരുടെയും പേരുകളിലേക്ക് എത്തി എന്നുള്ള ആ ഒരു വിശ്വാസത്തോടുകൂടി ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് നമ്മളുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഉത്തരമാണ് എല്ലാവരും അയച്ചത്. മാംഗോ മാൻ എന്നറിയപ്പെടുന്ന ആ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ മഹത്തായ ആ ഒരു വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ പേര് എല്ലാവരും കറക്റ്റായിട്ട് തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഹാജി ഖലീമുല്ല ഖാൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ, ഹോർട്ടിക്കൾച്ചറലിസ്റ്റ്. അദ്ദേഹത്തെ എല്ലാവരും കൃത്യമായിട്ട് കുട്ടികളൊക്കെ തന്നെ ആ പേരും ഡീറ്റെയിൽസും ഒക്കെ മനസ്സിലേക്ക് കാണും എന്നുകൂടി ഞാൻ കരുതുവാണ് കേട്ടോ. നെക്സ്റ്റ് ഷിഹാബ്, ഗുഡ് മോർണിംഗ് നിസ ആൻഡ് ഓൾ വിഷസ് ഫ്രം സഫ്വാൻ, മർസൂഖ്, ലീഖ ആൻഡ് ഇനായ. ഓക്കെ, അടിപൊളി. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു അടിപൊളി പാട്ടുകൂടി തരാണ്. അതിരടി മൂവിയിലെ പാട്ടാണ് ഇനി നിങ്ങൾക്ക് അരികിലേക്ക് വരാൻ പോകുന്നത്. സമയം പോയത് സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിട്ടുണ്ട്. ജെന്നിസയാണ് നിങ്ങൾക്കൊപ്പം മോർണിംഗ് സവാരിയിൽ. No, no.

0: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Radio Suno 91.7 FM.
2: Chennai Beats.
3: Tamil Head of the R.
4: In the art of Podumakulanda.

0: is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 കഴിഞ്ഞ് 4 ആണ്. ഇന്ന് സെപ്റ്റംബർ 15 ചൊവ്വാഴ്ച ദിവസമാണ് കേട്ടോ. കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടി നമുക്ക് ഇങ്ങനെ നോക്കാനായിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഇവ എലിസന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. വെരി ഗുഡ് മോർണിംഗ് ഇവ കുട്ടി. കൂടെ തന്നെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് ഡി കെ നല്ലൊരു വിഷസ് പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് നിസ സുഖമായിരിക്കുന്നു എന്ന് വെക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. മോർണിംഗ് സവാരി കേട്ടുകൊണ്ട് പോകുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് എസ്പെഷ്യലി ഫോക്കസ് മെഡിക്കൽ സെന്ററിലെ എല്ലാ സ്റ്റാഫിനും വെരി ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ കൂടുന്നത് ഷിഹാബ്, സനിലേഷ്, ഡോക്ടർ നാജിയ, അൻസ, ശില്പ, മിസാജ, സോണിയ ആൻഡ് ക്രിസ്റ്റീന. ഇന്ന് ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ടല്ലേ. ഓക്കെ, അടിപൊളി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ വളരെ വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു കേട്ടോ. കൂടെ തന്നെ ഒരുപാട് പേരുടെ മെസ്സേജുകൾ കഴിഞ്ഞ മണിക്കൂറിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ചേച്ചിയുടെ മോർണിംഗ് എത്തിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്പീഡിൽ അങ്ങനെ പോയതുകൊണ്ട് വളരെ സ്പീഡിൽ എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് എത്തുകയായിരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ. ഈ സ്പീഡിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ചിലപ്പോൾ ചില ആളുകൾ കുറച്ച് പതുക്കെയായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മളാണെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ചില ഫ്രണ്ട്സിനെ കുറിച്ച് പറയുമോ, ആളെ വിളിച്ചു കഴിഞ്ഞാൽ ഇനി പതുക്കെ എണീറ്റ് വന്ന് നടന്ന് എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. ഇങ്ങനെ എല്ലാം പതുക്കെ ചെയ്യുന്ന ആളുകൾ കുറച്ച് മടിയുള്ള ആളുകളാണോ? അങ്ങനെയല്ല എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് ഞാൻ വഴിയെ പറയാട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെയാണ്, ഈ ഒരു ഇതിൽ ഏത് കൂട്ടത്തിൽ വരുന്ന ആളാണ്? എല്ലാം ഭയങ്കര സ്പീഡിൽ ചടപട ചടപടാന്ന് ചെയ്തു പോകുന്ന ആളാണോ? എല്ലാം ഒന്ന് ഒരു സമാധാനത്തിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നത്, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അതിനുശേഷം ഞാനിത് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് ഷെയർ ചെയ്യാം. നവാസ്, ബാവ, ഹായ് നിസ, ഗുഡ് മോർണിംഗ്, എന്താണ്, സുഖമായിരിക്കുന്നു? സോ സുഖമായിട്ടിരിക്കുന്നു നവാസ്. ഒരു നല്ല ഡേ നവാസിനും വിഷ് ചെയ്യുന്നു. സജീർ, സഞ്ജുവിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. സജീറിനും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു വന്നത് എല്ലാം വളരെ സ്പീഡിൽ, വളരെ വേഗത്തിൽ, ഭയങ്കര സ്പീഡിൽ ചെയ്ത് തീർക്കുന്ന ആളുകളുണ്ട്. ചില ആളുകളാണെങ്കിൽ വളരെ സമാധാനത്തിൽ, സ്വസ്ഥമായിട്ട് കാര്യങ്ങളൊക്കെ പതുക്കെ ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും. എല്ലാം പതുക്കെ ചെയ്യുന്ന ആളുകൾ മടിയന്മാരല്ലാട്ടോ. അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. അതെന്താന്നുള്ളത് ഞാൻ വഴിയെ പറയാം. പക്ഷേ അതിന് മുൻപായിട്ട് അടുത്ത പാട്ട് കൂടി വരികയാണ്. ഈ മണിക്കൂറിൻ്റെ ഫസ്റ്റ് സോങ് ആണ് നമ്മൾ കേൾക്കുന്നത്. പാണ്ടിപ്പട എന്ന സിനിമയിലെ ഒരു നല്ല പാട്ട്, ജോൾസ്ന പാടിയ പാട്ടാണ്. സമയം 7 കഴിഞ്ഞ് 6 ആയിട്ടുണ്ട്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 PM ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
4: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഫ്സൽ.
5: യു ആർ ലിസണിംഗ് ടു
4: Radio Suno 91.7. KTKT.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸின் புதிய ஷோரூம் இப்போ அபூஹமூர் சஃபாரி மாலிலும். நீங்களுடைய பழைய சொர்ணாபரணங்கள் எவ்விடம் நின்று வாங்கியதாங்கிலும் ஒரு நஷ்டமும் இல்லாத எக்ஸ்சேஞ்ச் செய்யாம். மலபார் கோல்டன் டைமண்ட்ஸ் சஃபாரி மாலில் இருந்து மாத்திரம்.
2: In association with
3: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ഗ്ലോബൽ സമയം 7 കഴിഞ്ഞ് 12 ആണ്. മോർണിംഗ് സവാരി കേട്ടു പോകുന്നു. ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമ്മളൊരു ചെറിയ കാര്യം ഇങ്ങനെ പറഞ്ഞ് തുടങ്ങി വരുമായിരുന്നു. എല്ലാം പതുക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. ചിലപ്പം ഒരു വളരെ പതുക്കെ ആയിരിക്കും ഓരോ കാര്യങ്ങളിലേക്ക് എത്തുക, വളരെ സമാധാനത്തിലായിരിക്കും ഒരു കാര്യം ചെയ്തു പോവുക. അങ്ങനെ ചെയ്തു പോകുന്ന ആളുകൾ മടിയന്മാരാണോ? അല്ല, ഒരിക്കലും അല്ല. കാര്യങ്ങൾ പതുക്കെ ചെയ്യുന്ന ആളുകൾ ഒരേ സമയം പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാതെ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വ്യക്തികളായിരിക്കും. സമ്മർദ്ദത്തിൽ പെട്ടെന്ന് പ്രതികരിക്കുന്നതിന് പകരം ചിന്തിക്കാൻ സമയമെടുക്കുന്നതും തെറ്റുകൾ ഒഴിവാക്കാൻ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുന്നതും ഈ ഒരു സ്വഭാവത്തിന് പിന്നിലുണ്ടാകും. ഒരു മിസ്റ്റേക്ക് ഉണ്ടാവരുത്, എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ പോകണം എന്ന് പറയുന്ന ആ ഒരു ചിന്ത കൊണ്ടായിരിക്കാം തെറ്റുകൾ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ശ്രദ്ധയോടുകൂടി സമാധാനത്തിൽ സാവധാനത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനാൽ ഒരാളുടെ വേഗത മാത്രം നോക്കി അവരുടെ ഒരു കഴിവിനെയോ അല്ലെങ്കിൽ അവരുടെ ഒരു രീതിയിനെയോ ഒന്നും നമുക്ക് വിലയിരുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒരു ചെറിയ ചോദ്യം, സ്ലോ ആൻഡ് സ്റ്റഡി ആണോ അതോ ഫാസ്റ്റ് ആൻഡ് അഗ്രസീവ് ആണോ ഏറ്റവും നല്ലത്? നിങ്ങളുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ അതിനെ എങ്ങനെ നിങ്ങൾ കണക്കാക്കുന്നു കാണുന്നു എന്നുള്ള ചോദ്യം കൂടിയാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. സ്ലോ ആൻഡ് സ്റ്റഡി ആണോ ഫാസ്റ്റ് ആൻഡ് അഗ്രസീവായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കുമോ നല്ലത്? എനിക്കൊന്ന് ഓരോ വ്യക്തി അനുസരിച്ച് അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാൻ പെട്ടെന്ന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം തരാനായിട്ട് പറ്റും എന്ന് തോന്നുന്നില്ല. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഓൾറെഡി എനിക്ക് രാഹുലിൻ്റെ മെസ്സേജ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. രാഹുല് മെസ്സേജിൽ പറയുന്നത്, രാഹുലിൻ്റെ മെസ്സേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത്, ഓക്കെ, മൈ വൈഫ് ഫസ്റ്റ് കാറ്റഗറിയാണ്, സൂപ്പർ ഫാസ്റ്റാണ്, എല്ലാം വളരെ വേഗത്തിലാണ്, എല്ലാം ഷടപടയെന്ന് സെറ്റ് ചെയ്യും. ഫസ്റ്റ് കാറ്റഗറിയാണ്, സൂപ്പർ ഫാസ്റ്റിൽ പോകുന്ന ഒരാളാണ്. മീ സെക്കൻഡ് ചെയ്യുവാണെങ്കിൽ വൃത്തിക്ക്, അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് പോകില്ല എന്നാണ് രാഹുൽ പറയുന്നത് കേട്ടോ. എനിക്ക് അപ്പോഴേ അറിയാം അങ്ങനെ തന്നെയാണ് എന്നുള്ളത് രാഹുൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ്, സ്ലോ ആൻഡ് സ്റ്റഡി ആണോ അതോ ഇതുപോലെ തന്നെ ഫാസ്റ്റ് ആൻഡ് അഗ്രസീവായിട്ട് കാര്യങ്ങളെ ഫേസ് ചെയ്യുന്നതായിരിക്കുമോ നല്ലത് എന്നുള്ള ഒരു ചെറിയ ചോദ്യമാണ് കേട്ടോ. അതിന് പലർക്കും പല രീതിയിലുള്ള മറുപടികളായിരിക്കും. നിങ്ങളുടെ മറുപടികൾ ഇവിടേക്ക് അയക്കാം 5000 എന്ന നമ്പറിലേക്ക്. അടുത്തൊരു ഒരു ആളുടെ അഭിപ്രായം കൂടെ എനിക്കിവിടെ ഇതായിങ്ങനെ കിട്ടിയിട്ടുണ്ട്. അഷ്റഫ് അഗോരയാണ് മെസ്സേജ് അയക്കുന്നത്. ഗുഡ് മോർണിംഗ് നിസ, റേഡിയോ സുനോ തുടങ്ങിയത് മുതൽ കേട്ട് കേട്ട് കൂട്ടുകൂടി കൂടെയുണ്ട്. താങ്ക് യു സോ മച്ച് അഷ്റഫ് അഗോര. ആൾ പറയുന്നത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിരിക്കും കുറച്ച് ഉത്തമം എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. മെസ്സേജ് അയക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മെസ്സേജ് അയക്കാം 5000 എന്ന നമ്പറിലേക്ക്. അതല്ല കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നിനക്ക് സംസാരിക്കാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒബ്സർവേഷനൊക്കെ ഷെയർ ചെയ്യാനായിട്ടോ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ വിളിക്കുകയും ചെയ്യാം കേട്ടോ. 444-9417 എന്ന നമ്പറിലേക്ക്, 444-9417 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എനിക്കൊരു നിങ്ങളുടെ അഭിപ്രായം ഒരു മെസ്സേജിൽ പറഞ്ഞാൽ മതി 5000-9417 എന്ന നമ്പറിലേക്ക്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ പതുക്കെ പയ്യെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ വാക്കുകളിൽ വരുന്ന പാട്ടുകളുണ്ടോ എന്ന് നോക്കി വരുന്ന സമയത്ത് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട്, ഹരിശങ്കർ പാടിയ പാട്ടാണിത്. മോർണിംഗ് സവാരിയിൽ ജനിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ, ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ തനിഷ്ക്. As vibrant as you.
0: This is
4: Morning Safari. Morning Safari.
0: Morning Safari.
4: Morning Safari.
5: Malabar Golden Diamonds Morning Safari.
3: Brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 26 മിനിറ്റാണ്. കുറച്ച് സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് ലൈഫിലെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തു പോകുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ നല്ല ഫാസ്റ്റായിട്ട് കാര്യങ്ങളിലേക്ക് എത്തുന്നതാണോ എന്നുള്ള രണ്ട് രീതിയിലുള്ള ആളുകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയാണുള്ളത്, ഏതാണ് നല്ലത് ഏതാണ് മോശം എന്നൊരിക്കലും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എങ്കിലും നിങ്ങൾ ഏത് രീതിയാണ് ഫോളോ ചെയ്ത് പോകുന്നത് എന്നാണ് ഞാനിങ്ങനെ ചോദിച്ചു വന്നത്. പലരുടെയും പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ വിചാരിച്ചു വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണല്ലോ, എല്ലാവരും റെസ്പോണ്ട് ചെയ്യൂ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ എന്നാലും നമ്മളുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത്, ആദ്യം ജോയിൻ ചെയ്യാൻ പോകുന്നത്, അതെ അടിപൊളി, എനിക്ക് സന്തോഷം. എന്താ വിശേഷം, സുഖമായിട്ട് പോകുന്നു? ഉറപ്പായിട്ടും പറയാം. അപ്പൊ പറഞ്ഞോളൂ, എന്താണ് സ്ലോ ആൻഡ് സ്റ്റഡി ആണോ ഫാസ്റ്റ് ആൻഡ് അഗ്രസീവ് ആണോ?
1: രണ്ടും അഗ്രസീവ്നെസ് വേണ്ട, പക്ഷേ ഫാസ്റ്റ് ചില സന്ദർഭങ്ങളിൽ വർക്ക്ഔട്ട് ആവും ശരിക്കും. കാരണം വെച്ചാല് ഞാന് മുമ്പ്, അതായത് എന്റെ ചെറുപ്പത്തിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, വളരെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യാം, പതുക്കെ ചെയ്യാം അല്ലെങ്കിൽ പതുക്കെ പോയാൽ മതി. ഈവൻ മൂവീസിന് ടിക്കറ്റ് എടുത്ത് പോകണമെന്ന് കാണാം, അന്ന് ടിക്കറ്റ് എടുപ്പില്ല, പോകണമെന്ന് പറഞ്ഞാൽ പോലും പതുക്കെ പോവാം എന്നുള്ള ചിന്താഗതിയായിരുന്നു. പക്ഷെ ഇപ്പൊ നിസ എന്റെ പ്രൊഫഷൻ അതായത് കൊണ്ട് ഞാൻ ഭയങ്കര ഫാസ്റ്റ് ാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്.
0: അറിയാതെ ഫാസ്റ്റ് ആയി,
1: അറിയാതെ എന്റെ ജീവിതത്തിൽ. ഇപ്പൊ ഞാനൊരു 20-25 ഇയേഴ്സ് ആയിട്ട് എന്റെ പ്രൊഫഷനിൽ, എന്റെ പ്രൊഫഷൻ ഏവിയേഷൻ ആണ്. അപ്പം ഞാൻ നാട്ടില് അല്ലെങ്കിൽ ഇവിടെ ആയാലും നമുക്ക് ആകെ കിട്ടുന്ന ടേൺ ഓവർ ടൈം എന്ന് പറയുന്നത് 1 അവർ അല്ലെങ്കിൽ 1.5 അവർ ആയിരിക്കണം. ഇതിനു മുമ്പായിട്ട് നമ്മൾ എയർക്രാഫ്റ്റ് റെഡി ആക്കണം.
0: ഓക്കെ,
1: അപ്പൊ നമുക്ക് ഈ സ്ലോ
0: പരിപാടി നടക്കില്ല,
1: അവിടെ നടക്കുക ഇത് വെച്ചിട്ട് നമ്മൾ എന്താ ഫാസ്റ്റ് ആയി തുടങ്ങി. പക്ഷെ അഗ്രസീവ്നെസ് പാടില്ല, ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് നല്ലതാണ്. ബട്ട് സ്ലോ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ ടൈം ഉണ്ട്, അല്ലെങ്കിൽ അത് നമുക്ക് ആലോചിച്ച് ചെയ്യാൻ ടൈം എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി സ്ലോ ആയിട്ട് പോകുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ എല്ലാ സന്ദർഭങ്ങളും നമുക്ക് സ്ലോ ആയിട്ട് പോകാനും പറ്റത്തില്ല സിറ്റുവേഷൻ.
0: ഈ ജോലി കാരണം ലൈഫിലും അങ്ങനെ സ്വഭാവം

0: മൊത്തത്തിൽ മാറ്റം വന്നു ജോലിയിൽ മാത്രം
1: വന്നു. മാറ്റം വന്നു എനിക്ക്. ഞാനിപ്പോ എന്റെ വൈഫാണെങ്കിൽ അവള് ഷീ സ്ലോ ആൻഡ് സ്റ്റഡി ആണ്. അപ്പൊ അതൊക്കെ സ്ലോ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ഈവൻ കുക്കിംഗ് ആയാലും അങ്ങനെ ഒരുപാട് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാണ്ട് എല്ലാം കറക്റ്റ് ആവണോന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. എന്റെ മക്കളും സ്ലോ ആയിട്ട് ചെയ്യണമെന്ന് അങ്ങനെ. പക്ഷെ എനിക്കാണെങ്കിൽ അത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ ഈ ഫാസ്റ്റ് ഫാസ്റ്റ് എല്ലാം അപ്പൊ ചോദിക്കും, എന്തിനാ അപ്പൊ ഈ ധൃതി വെക്കുന്നത്, എന്തിനാ അപ്പൊ ഈ ധൃതി വെക്കുന്നത്. പക്ഷെ എന്റെ ഒരു പ്രൊഫഷൻ അതായതുകൊണ്ട് എന്റെ ലൈഫിൽ എന്റെ ബ്ലഡിൽ ഇപ്പൊ അതായിപ്പോയി. എല്ലാം ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത ആയിപ്പോയി.
0: ഓക്കെ, ചില സമയത്ത് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് തോന്നും ഞാൻ ചെയ്യാം അങ്ങോട്ട് മാറ് എന്നുള്ള, കാരണം നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ തോന്നി പോകാറുണ്ടോ അങ്ങനെ?
1: ആണാണ്, ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ഇങ്ങനെ കിച്ചണിൽ അവിടെ ചെയ്തോണ്ടിരിക്കുമ്പോ, നീ എന്ത് ഈ സവാള ഇങ്ങനെ കട്ട് ചെയ്യുന്ന, ഞാൻ കട്ട് ചെയ്തു അങ്ങോട്ട് മാറി എന്ന് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാറ്.
0: ചെറിയ കാര്യം, പക്ഷേ എല്ലാവരുടെ ലൈഫിൽ എങ്ങനെയും ഒക്കെ വന്നു പോകുന്ന ഒരു കാര്യം അല്ലേ?
1: ആണ്, എനിക്കത് വല്ലാത്ത മാറ്റമാണത്. എനിക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എന്റെ പ്രൊഫഷനിൽ ഞാൻ കണ്ടിന്യൂ ആയി ഇരിക്കുന്നിടത്തോളം മേ ബി ഇനി എന്റെ ലൈഫിൽ ഇനി അങ്ങനെ ആയിരിക്കും. ഞാൻ ഈ ഫാസ്റ്റ് ആയിട്ടുള്ളത് അങ്ങനെ അഡോപ്റ്റ് ആയി. ഞാൻ എന്റെ ബ്ലഡ്
0: ശീലിച്ചുപോയി. ഓക്കെ, അപ്പൊ എന്നാലും ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കട്ടെ.
1: ഓക്കെ നിഷ, താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു, ബൈ. ജോണി അദ്ദേഹമായിരുന്നു സംസാരിച്ചത്. ഫാസ്റ്റ് ആയിട്ട് ജോലികൾ ചെയ്യുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ ഇത് അനൂപ് ശരിയാന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അനൂപ് പറയുന്നത് വളരെ സ്ലോ പേസിൽ കാര്യങ്ങൾ ചെയ്യുന്നത് അതൊരു ലേസി ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. ഇറ്റ് ഷോസ് എ കാം മൈൻഡ് ഫോക്കസ്ഡ് ഓൺ ദ ഗോൾ എന്നുള്ള രീതിയിൽ അതിനെ കണ്ടാൽ മതി, അങ്ങനെയാണ് അതിനെ കാണേണ്ടത് എന്നുള്ളൊരു അഭിപ്രായമാണ് അനൂപ് ശരിയാന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്, അല്ല വിളിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്. 444-9417 എന്ന നമ്പറിലേക്ക് ഫാസ്റ്റ് ആയിട്ട് വിളിച്ചോട്ടോ. 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ നമ്മൾക്ക് മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഫാസ്റ്റ് സോങ്ങിലേക്ക് തന്നെ പോയാലോ എന്ന് ഞാൻ വിചാരിച്ചു. ഛോട്ടാ മുംബൈയിലെ ഒരു ഒരു അടിപൊളി ഫസ്റ്റ് സോങ് ആണ് നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സമയം 7:30 ആണ്. മോർണിംഗ് സവാരിയാണ്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sinu.
2: സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സോണാറ്റ് അൽവോദാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈങ് മെയ്ഡ് easier. Terms and conditions apply.
3: Namaskaram, njan Indrajit Sukumaran.
0: You're listening to Radio
3: Katharinte favorite radio station aya Radio Sinu 91.7 FM. Ketta kettu kootu koodam.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸின் புதிய ஷோரூம் இப்போ அபூஹமூர் சஃபாரி மாலிலும். നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം. ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
3: Chennai Beats.
4: Tamil. Head of the hour.
5: In the art of Podhumar Kodanda.

തിഗ്ഡി എന്ന തമിഴ് മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ഗ്ലോഗിൽ സമയം 7 മണി കഴിഞ്ഞ് 41 മിനിറ്റാണ്. ഒരു ചെറിയ കാര്യമാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങിയത്. കുറച്ചുപേരുടെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് കാര്യങ്ങൾ പതുക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഇപ്പോൾ ജോലിയിലാണെങ്കിലും എന്ത് കാര്യങ്ങളിലാണെങ്കിലും ചില കുറച്ച് പതുക്കെ സാവധാനത്തിൽ കാര്യങ്ങളിലേക്ക് എത്തുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. അങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുന്നത് അവർ വളരെയധികം ശ്രദ്ധയോടുകൂടി തെറ്റുകൾ ഒഴിവാക്കാൻ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുന്നതാണ് ആ ഒരു സ്വഭാവത്തിന് പിന്നിലുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഒരാളുടെ വേഗത മാത്രം നോക്കി അവരുടെ ഒരു കഴിവിനെ ഒന്നും നമുക്ക് അങ്ങനെ വിലയിരുത്താനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ്, ഭയങ്കര സൂപ്പർഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണോ, അതൊന്നും സ്റ്റഡി ആയിട്ട് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നവരാണോ എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് നമ്മളിങ്ങനെ സംസാരിച്ചു വരുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മെസ്സേജിൽ അറിയിക്കാം. 5000917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വരേണ്ടത്. കൂടെ ഒരു മെസ്സേജ് ഇതായി എത്തിയിട്ടുണ്ട്. റിസ്വാനാണ് ആ മെസ്സേജ് അയക്കുന്നത്. ഹായ്, എൻ്റെ മോൾ അലൈന റിസ്വാൻ്റെ ബർത്ത്ഡേ ആണ്. ഓ അടിപൊളി, ഒന്ന് വിഷയാമെന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്തായാലും നമ്മുടെ അലൈന റിസ്വാൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ അലൈന മോൾക്ക് നമ്മളുടെ ഒക്കെ വളരെ സ്നേഹത്തോടുകൂടി വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ.

കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്. 5000 9017 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്. സ്പീഡ് ട്രാക്ക് എന്ന മൂവിയിലെ പാട്ടാണ് വരുന്നത്. ഉദിത് നാരായണൻ, സുജാത ചേച്ചി പാടിയ പാട്ട്. സമയം 7:40 കഴിഞ്ഞ് 43 മിനിറ്റ് ആണ്.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
2: മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
3: Radio Sun.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: सुनो अपडेट्स
1: सुनो अपडेट्स लेके स्वागतम अपडेटുകളുമായി നിസ ഖത്തർ ചേംബർ സംഘടിപ്പിക്കുന്ന മൂന്നാമത് ESG ഖത്തർ സമ്മേളനം ഒക്ടോബർ 6-7 തീയതികളിൽ നടക്കും. കോർപ്പറേറ്റ് സുസ്ഥിരത, സാമൂഹിക പ്രതിബദ്ധത, മികച്ച ഭരണ നിർവഹണ സംവിധാനങ്ങൾ എന്നിവയിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരിക്കും സമ്മേളനം. AI കമ്പ്യൂട്ടിംഗ് അടിസ്ഥാന സൌകര്യത്തിൽ ഖത്തർ ലോകത്ത് ഒന്നാമത്. ലാർജ് സ്കെയിൽ AI കമ്പ്യൂട്ടിംഗ് അടിസ്ഥാന സൌകര്യങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള മത്സരക്ഷമതയിലാണ് ഖത്തർ ലോകത്ത് ഒന്നാമതെത്തിയത്. ഖത്തറിൽ സ്കൂൾ വാക്സിനേഷൻ ക്യാമ്പയിൻ സെപ്റ്റംബർ 20 തീയതി ആരംഭിക്കും. ഉയർന്ന അപകട സാധ്യതയുള്ള രോഗങ്ങൾക്കെതിരെ നേരത്തെയുള്ള പ്രതിരോധം ഉറപ്പാക്കുകയും ഭാവിയിൽ വൈറസുമായി ബന്ധപ്പെട്ട രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും കുറയ്ക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടം സെപ്റ്റംബർ 20 ആരംഭിച്ച് നവംബർ 18 വരെ തുടരും. രണ്ടാം ഘട്ടം 2027 ഏപ്രിൽ 25 മുതൽ മെയ് 16 വരെ നടപ്പിലാക്കും. US ഓപ്പണിൽ അലക്സാണ്ടർ സ്വരേവിന് ആദ്യ കിരീടം. ആതിഥേയ താരം ബെൻ ഷെൽട്ടനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്.
0: സുനോ അപ്ഡേറ്റ്സ്. This is
2: Radio Suno 91.7 FM.
0: Qatar's happiness frequency. Now available on
2: Huawei App Gallery.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.

0: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. September 18 വൈകിട്ട് 7 PM ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
1: You're listening to Radio Sonora 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் இன் புதிய ஷோரூம் இப்போ அபோஹமூர் சஃபாரி மாலிலும். நீங்களுடைய பழைய சொர்ணாபரணங்கள் எவ்விடம் நின்று வாங்கியதாங்கிலும் ஒரு நஷ்டமும் இல்லாதே எக்ஸ்சேஞ்ச் செய்யாம். மலபார் கோல்டன் டைமண்ட்ஸ் சஃபாரி மாலில் இருந்து மாத்திரம்.
2: In association with
3: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ്. സെപ്റ്റംബർ 15 തീയതി ചൊവ്വാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മളൊരു ചെറിയ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുടെ നല്ല നല്ല മറുപടികൾ, വ്യത്യസ്തമായിട്ടുള്ള പല പല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം ഞാനിങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്, ചിലപ്പോൾ നമ്മളിൽ പല ആളുകൾ തന്നെയും ചില ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വളരെ പതുക്കെ സാവധാനത്തിൽ കാര്യങ്ങൾ ചെയ്ത് പോകുന്ന ആളുകളുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഒരാളെക്കുറിച്ച് ചിലപ്പോൾ പറയുന്നുണ്ടാവും, ആളൊന്ന് എണീറ്റ് വന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് പതുക്കെ വന്ന് സമയമെടുക്കും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആളുകളെ എന്താ പറയുക, അതൊരു പതുക്കെ ചെയ്യുന്നതായിട്ടോ സാവധാനത്തിൽ ചെയ്യുന്നതായിട്ടോ ഒന്നും കാണേണ്ട ആവശ്യമില്ല. കാരണം അവർ തെറ്റുകളൊക്കെ ഒഴിവാക്കാനായിട്ട് ഏറ്റവും ചിന്തിച്ച് അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധിച്ച് തെറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിങ്ങനെ സംസാരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോകുന്നതാണോ, അതല്ല കുറച്ച് ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചടപടാന്ന് പോകുന്നതാണോ നല്ലത് എന്നുള്ളത് ചോദിച്ചപ്പോൾ പലരുടെയും അഭിപ്രായങ്ങൾക്കൊപ്പം തന്നെ അടുത്തൊരാൾ കൂടി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അർഷദാണ് ഒപ്പീനിയൻ ഷെയർ ചെയ്യുന്നത്.
7: ഈ ടോപ്പിക്ക് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ആക്ച്വലി സ്ലോ ആൻഡ് സ്റ്റഡി അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റ്, ഇത് ഡിപ്പെൻസ് ആണ്. കാരണം നമ്മൾ ഓരോ സാഹചര്യത്തിനനുസരിച്ചായിരിക്കണം ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. കാരണം ചില സ്ഥലങ്ങളിൽ നമ്മൾ സ്ലോ ആയിട്ട് ചെയ്തെങ്കിൽ അത് പ്രോബ്ലംസ് ഇല്ല. ചില സ്ഥലത്ത് നമ്മൾ ഫാസ്റ്റ് ആവേണ്ടടുത്ത് ഫാസ്റ്റ് ആയേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബാക്കിലോട്ട് വരും. ഫാസ്റ്റ് ആവേണ്ടടുത്ത് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഫാസ്റ്റ് ആവുക, ഇല്ലെങ്കിൽ അത് നമ്മളെ എന്താ പിന്നോട്ട് വലിക്കും. ഇപ്പം എൻ്റെ ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ, ഞാൻ ഒത്തിരി ഫാസ്റ്റാണ്, ഒത്തിരി കാലങ്ങളായിട്ട് ഫാസ്റ്റാണ്. പക്ഷെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴെന്താണ്, അത് റോങ് ആയിട്ട് പോവുകയും ചെയ്യും, അത് സ്വാഭാവികം. പക്ഷേ എൻ്റെ മോനോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ പെട്ടെന്നൊന്നും ചെയ്യില്ല. അവനക്ക് അവൻ്റെതായിട്ടുള്ള ചില ടൈമുകളുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ചെയ്യുന്നത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യുക, ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നുന്ന സാഹചര്യത്തിൽ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുക.
6: ഹർഷത് പറഞ്ഞത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഒരു അഭിപ്രായമാണ് ഷെയർ ചെയ്തത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒപ്പീനിയൻ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളൊക്കെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, വളരെ വളരെ ഫാസ്റ്റായിട്ട് എല്ലാവരും ശ്രദ്ധിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതിഗംഭീരമായിട്ട് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്, ലിറ്റിൽ കേരള എന്നാണ്. നിങ്ങളിൽ ചിലരെങ്കിലും അത് ചിലപ്പം ഇൻസ്റ്റാ ത്രൂ ഒക്കെ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആ വീഡിയോസ് ആ ഒരു വെബ്സൈറ്റിലേക്കൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരിക്കും. ശരിക്കും നമ്മൾ നാട്ടിലൊരു ടൗണിലോ അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിലോ ഒക്കെ നിൽക്കുന്ന പോലെ തോന്നും കേട്ടോ. എന്തായാലും എന്താണ് ഈ ലിറ്റിൽ കേരള, ഇതിൻ്റെ പിന്നിൽ ആരാണ്, എന്താണ് ഇതിൻ്റെ വിശേഷങ്ങൾ എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് പോവുകയാണ്. നമ്മളുടെ കൂടെ കുറച്ച് സമയത്തിനുള്ളിൽ ഒരു അതിഥി കൂടി ജോയിൻ ചെയ്യും, അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. സമയം 8 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിട്ടുണ്ട്. ഹരിശങ്കർ പാടിയ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദിൽസേ മൂവിയിലെ പാട്ടിൻ്റെ ഹരിശങ്കർ വേർഷനാണ് ഇപ്പം നിങ്ങൾക്കരികിലേക്ക് മോർണിംഗ് സവാരിയിലൂടെ ഇതാ എത്തിക്കൊണ്ടേയിരിക്കുന്നത്. കൂടെ തന്നെ നമ്മളുടെ ചോദ്യത്തിനുള്ള മറുപടികളൊക്കെ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്. ഗൂഗിളിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഗൂഗിൾ. സുനിൽ ദാസിൻ്റെ നല്ലൊരു മോർണിംഗ് മെസ്സേജും എത്തിയിട്ടുണ്ട്. കുറച്ച് പേരുടെ വിഷസുണ്ട്, ഞാൻ ആ വിഷസിലേക്കൊക്കെ വരുന്നതായിരിക്കും ഈ പാട്ടുകൾക്കൊക്കെ ശേഷം. നമ്മൾ ആ വിഷസിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ പാട്ട് കൂടി നമ്മളിങ്ങനെ കേട്ട് ആസ്വദിച്ചതിന് ശേഷം ആ ഒരു വൈറൽ വിശേഷത്തിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും മോർണിംഗ് സവാരിയിലൂടെ. ഈ ടൈമിൽ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഞ്ചു വർഷത്തെ പാരമ്പര്യവും പകരംവയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸின் புதிய ஷோரூம் இப்போ அபோஹமூர் சஃபாரி மாலிலும். നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel

0: നോട്ട്ബുക്ക് മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആണ്. ഗുഡ് മോർണിംഗ് അപ്പുണ്ണി.
1: വെരി ഗുഡ് മോർണിംഗ്.
0: ഓക്കെ, നമ്മളിങ്ങനെ സംസാരിച്ച് വന്നത് ഒരു വൈറൽ വിശേഷമായിരുന്നു. കാരണം ഇൻസ്റ്റയില് ഈ പറഞ്ഞ പോലെ തന്നെ പല പല കാര്യങ്ങൾ പെട്ടെന്ന് വൈറലാവുകയും പെട്ടെന്ന്
1: ട്രെൻഡിങ്ങിൽ
0: വരികയൊക്കെ ചെയ്യും. അപ്പൊ ഒരു കമന്റിലൂടെ ഒരു ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം തന്നെ ഒരാൾ ക്രിയേറ്റ് ചെയ്തു.
1: ഓക്കെ,
0: അദ്ദേഹത്തിന്റെ പേര് ദിൽബർ എന്നാണ്. കോഴിക്കോടാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. അദ്ദേഹത്തെ അറിയാവുന്ന ഒരുപാട് പേര് ഖത്തറിലുണ്ടെന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുക്കമാണ് ആളുടെ സ്ഥലം.
1: അപ്പം
0: ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പം നമുക്കറിയാലോ ഓപ്പൺ AIയുടെ പുതിയ AI മോഡലായിട്ടുള്ള GPT-6 Astra വന്ന സമയത്ത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ പുതിയ പുതിയ ഒരുപാട് സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ തന്നെയാണ് നമ്മുടെ ദിൽബറും ഈ ഒരു പ്ലാറ്റ്ഫോം കംപ്ലീറ്റ് ആയിട്ട്
1: ഗെയിമിംഗ്
0: പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ട്. ഗെയിമിംഗ് മാത്രമല്ല, ഈ പറഞ്ഞ രസമാണ് കാണാനായിട്ടൊരു ഒരു ഒരു ടൗണിലൊക്കെ പോയി നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പൊ ആ വിശേഷങ്ങൾ പറയാനായിട്ട് ദിൽബർ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. ദിൽബർ, ഗുഡ് മോർണിംഗ് ആൻഡ് സ്വാഗതം. നല്ല വെറൈറ്റി പേരാണ് ദിൽബർ.
2: ആരെങ്കിലും
0: പറയാറുണ്ടോ അങ്ങനെ? അപ്പൊ എന്തായാലും ഈ പറഞ്ഞ ദിൽബർ എന്ന് പറയുന്ന പേര് ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാനുള്ള കാരണം ലിറ്റിൽ കേരള എന്ന ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ്. ഒന്ന് നമുക്ക് പരിചയപ്പെടുത്താമോ ഈ പ്ലാറ്റ്ഫോമിനെ?
2: ഇത് ഒന്നുമില്ല, ഒരു സിമ്പിൾ ഒരു റിയൽ വേൾഡ് ഗെയിമാണ്, ഒരു ഓപ്പൺ വേൾഡ് ഗെയിമാണ്. അതായത് നമുക്ക് കേരളത്തിന്റെ ലാൻഡ്സ്കേപ്പ് സിമുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഓരോ ജില്ലകളും ഓരോ സ്ഥലങ്ങളും നമ്മുടെ ഇവിടെയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ സിമുലേറ്റ് ചെയ്തിട്ട് ഓരോ ആൾക്കാർക്ക് റിയൽ ടൈം ആയിട്ട് പോയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാം. അങ്ങനത്തെ ഒരു സിമ്പിൾ ഗെയിമാണ്. ഒരു നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ആൾക്കാരുടെ അടുത്ത് അടുത്ത് പോയി സംസാരിച്ചാൽ അവർ കേൾക്കും, അവർ തിരിച്ച് സംസാരിക്കും. അതുപോലെ ചാറ്റ് ചെയ്യണമെങ്കിൽ ചാറ്റ് ചെയ്യാം. അങ്ങനെ അങ്ങനെ ഒരു റിയൽ വേൾഡ് സിമുലേഷൻ ഗെയിമാണ് സംഭവം ലിറ്റിൽ കേരള എന്ന് പറയുന്നത്.
0: നാട്ടിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയി നിൽക്കുന്ന പോലെയൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് നമ്മളിത് ഞങ്ങളൊന്ന് ട്രൈ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ഒരു സിനാരിയോയിലേക്ക് ഇതിനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ജില്ലകൾ കണക്ട് ചെയ്യാം?
2: അത് ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാറുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പുതിയ മോഡൽ ഇറങ്ങിയ സമയത്ത് ഞാൻ ആക്ച്വലി ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല, ഒരു ആക്സിഡന്റലി ബിൽഡ് ചെയ്താണ്. ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഈ മോഡൽ ഇറങ്ങിയ സമയത്ത് GPT-യുടെ ഏറ്റവും ലേറ്റസ്റ്റ് GPT-6 Astra എന്ന് പറഞ്ഞ മോഡൽ റിലീസ് ചെയ്ത സമയത്ത് അതായത് 3D മോഡലിംഗിന് ഭയങ്കര കേപ്പബിൾ ആണെന്ന് മനസ്സിലായി. അപ്പൊ ഒരുപാട് ആൾക്കാർ 3D മോഡൽസ് കൺസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന കണ്ടു, മൈസൂർ പാലസ് ഒക്കെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന കണ്ടു. അപ്പൊ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ആദ്യം നമ്മുടെ കോഴിക്കോട് സിറ്റിയിൽ സിറ്റി ഒരാൾ മാപ്പ് റിക്രിയേറ്റ് ചെയ്ത് കണ്ടു. അപ്പൊ നമ്മുടെ കോഴിക്കോട് സിറ്റി എൻ്റെ ഒരു സിമുലേഷൻ ചെയ്തു. അപ്പൊ നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, എല്ലാം അതേപോലെ തന്നെ വന്നു എല്ലാ ലൊക്കേഷൻസും. അപ്പൊ ഞാൻ അതിന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഫോളോ അപ്പ് ആയിക്കൊണ്ട് ഒന്നും കൂടെ ആൾക്കാർക്ക് റിയലിസ്റ്റിക് ആയിട്ട് അത് ആ സിറ്റി കൂടെ പോവാൻ പറ്റിയ എന്തായിരിക്കും ആലോചിച്ച് ഞാൻ ജസ്റ്റ് ഒരു റിയൽ വേൾഡ് മാപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ആൾക്കാർ ഒരാൾ നടക്കുന്ന പോലത്തെ ഒരു സംഭവം ഇട്ടു, ഞാൻ ജസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തു. അപ്പൊ അതിൽ ആക്ച്വലി ഒരാൾ ഇങ്ങനെ കമന്റ് ചെയ്തു, എന്താ പറയാ, ബ്രോ ഇതൊരു ഗെയിമാക്കിട്ട് പബ്ലിഷ് ചെയ്യോ, ഒരു തമാശക്ക് കമന്റ് ചെയ്തു. ഞാന് പിറ്റേ ദിവസം എന്ത് വീഡിയോ ഇടുന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോ അപ്പൊ കമന്റ് ചെയ്യാൻ കണ്ടു. ആ കമന്റ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ട് ഞാനത് ഹോസ്റ്റ് ചെയ്തു, മൾട്ടിപ്ലയർ ഗെയിം ആയിട്ട് ഹോസ്റ്റ് ചെയ്തു. എന്റെ സെർവറിൽ ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ട് ഞാൻ പബ്ലിഷ് ചെയ്തു. അപ്പം ആൾക്കാർ ജോയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പം പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്തു ആൾക്കാർക്ക് ഭയങ്കര അഡോപ്ഷൻ വന്നു. അപ്പൊ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ. അപ്പൊ ഞാൻ ട്രാവലിംഗിലായിരുന്നു, എന്റെ ഒരു സാധാ സെർവറിലാണ് ഞാൻ ചെയ്തത്. അപ്പം ട്രാഫിക് അടിച്ചു കയറി കുറെ ദിവസം കുറെ ടൈം ഡൗൺ ആയിപ്പോയി. ഞാന് അവിടെ നിർത്തി, പിന്നെ ഒക്കെ ഫിക്സ് ചെയ്തു, മൊത്തം മാറ്റി. അങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെ ലൈവ് ആക്കിയത്.
0: അടിപൊളി. അപ്പൊ എന്തായാലും സംഭവം രസമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
1: ഓക്കെ, അതിനൊരു പ്രാദേശികത്വം കൂടി നൽകി.
0: പോകുന്ന വഴിക്ക് നമുക്ക് തേങ്ങയൊക്കെ കിടപ്പുണ്ടാവും, കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ വിശേഷം നമുക്ക് ആളോട് ഡയറക്റ്റ് ചോദിക്കാം. കുറച്ച് വിശേഷങ്ങൾ കൂടി ദിൽബറിന്റെ അടുത്ത് ചോദിക്കാനായിട്ടുണ്ട്, അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ.

0: Radio Suno 91.7 FM Qatar's favorite radio station. നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ തനിഷ്ക്. As vibrant as you.
1: Hi, I'm Joju George.
2: You're listening to Radio Suno.
1: Kapparle favorite radio station, Radio Suno. Keta keta kutura.
0: You're listening to. Listening to. Morning Safari. Morning Safari.
3: Morning Safari. Only on Radio Suno.

0: ഫാമിലി മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഇനി ഫാമിലി ആയിട്ട് എല്ലാവർക്കും കൂടി ഇരുന്നൊരു ഗെയിം കളിച്ചാലും.
1: അതെ, തീർച്ചയായിട്ടും ഡിഫറെന്റ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിനെ നമ്മളിങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ട് വരികയാണ്. ദിൽബർ ആണ് ഈ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്,
0: കേരള ഡോട്ട് ദിൽബർ. എന്തായാലും ദിൽബറിനോട് ഇനി ചോദിക്കാനുള്ള ഒരു കാര്യം, ഇതിന്റെ ഒരു മൊബൈൽ ആപ്പ് സാധ്യതകള് അല്ലെങ്കിൽ ഇപ്പൊ ഏതൊരു ഫോമാറ്റിലാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
2: അത് യു ആർ എൽ ബേസ്ഡ് ആണ്, ജസ്റ്റ് ഒരു വെബ് ആപ്ലിക്കേഷൻ ആണ് ഇപ്പൊ ഉള്ളത്. മൊബൈൽ എക്സ്പീരിയൻസ് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നേ ഉള്ളൂ. ഈ കേരള ഡോട്ട് ദിൽബർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നേരെ ലോഗിൻ ചെയ്തിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് പേര് കൊടുത്തോണ്ട് യൂസ് ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ പേര് കൊടുത്തോണ്ട് യൂസ് ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ആൾക്കാരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാനും നിങ്ങൾക്ക് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാനും പറ്റും. ബാക്കി നമുക്ക് കാറിൽ കയറിയിട്ട് പോവാം, ബൈക്കിൽ പോവാം, ഓട്ടോയിൽ പോവാം, അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ലോഗിൻ ചെയ്യാതെയും പറ്റും. അപ്പോ ഈ കേരള ഡോട്ട് ദിൽബർ ഡോട്ട് കോം എന്ന യു ആർ എൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോണിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും നിങ്ങൾക്ക് പ്ലേ ചെയ്തോക്കാം, ട്രൈ ചെയ്തോക്കാൻ പറ്റും.
1: ജസ്റ്റ് ട്രാവൽ ചെയ്യാം, അങ്ങനെ ആളുകളെ പരിചയപ്പെടാം, അത് തന്നെയാണോ ഗെയിം? ഗെയിം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോ ഏത് തരത്തിലാണത്?
2: ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ ചെയ്യുന്നത് ആക്ച്വലി ഒരു സ്റ്റോറി ബിൽഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പം പ്രോ ആയിട്ട് നല്ലോണം കളിക്കുന്ന യൂസേഴ്സിനെ കളക്ട് ചെയ്തിട്ട് കളിക്കുന്ന യൂസേഴ്സിനെ കളക്ട് ചെയ്തിട്ട് അവര് പറയുന്ന ഇൻപുട്സ് വെച്ചിട്ട് ഓരോ കാര്യങ്ങളും ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സ്റ്റേജസ് ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് നൗ എന്താ പറയാ, ഇങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അങ്ങനെ ചെയ്യാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: അങ്ങനെ നമ്മളിങ്ങനെ കയറി നോക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങയൊക്കെ വഴിയിലുണ്ടാവും, കുറച്ച് പൂക്കളൊക്കെ കാണാൻ പറ്റും, ഇതൊക്കെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്?
2: അതൊക്കെ ഇങ്ങനെ ഒരു കളക്ടിബിൾസ് ആണ്. അപ്പൊ ഈ കളക്ടിബിൾസ് പോയിന്റ്സ് ആക്കിയിട്ട് ഇങ്ങനെ റിഡീം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓരോന്ന് ചെയ്ത് നോക്കാണ്, ട്രൈ ചെയ്ത് നോക്കാണ്. ഇപ്പൊ ആൾക്കാരിങ്ങനെ ജസ്റ്റ് കളക്ടിബിൾസ് ഉള്ളൂ, അതിനെ കൺവേർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്.
1: ഈ JPT-6 ആസ്ട്രോയുടെ സഹായത്തോടുകൂടിയാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം അതില് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് ഇൻസ്റ്റയില് ഭയങ്കര റീലുകളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാരും കൃഷിയിലേക്കൊക്കെ തിരിയണം എന്നൊക്കെ, ഗ്രാഫിക് ഡിസൈനേഴ്സ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ റീലൊക്കെ കാണാൻ പറ്റി. ശരിക്കും JPT-6 ആസ്ട്രോ നമ്മളെ ഏതൊക്കെ തരത്തിലാണ് ഹെൽപ്പ്
2: ചെയ്യുന്നത്? എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഈ 3D മോഡലിംഗിന് ഭയങ്കര എഫിഷ്യന്റ് ആണ്, ഭയങ്കര പവർഫുൾ ആണ്. അതായത് നമുക്കിപ്പോ ഒരു 3D മാപ്പ് അല്ലെങ്കിൽ ഒരു 3D സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പോ ഒരു പ്ലാൻ ഉണ്ട്, ഒരു പ്ലാൻ നമ്മൾ കൊടുത്തു, അതിന്റെ ജസ്റ്റ് ഒരു പ്ലാൻ മാത്രം കൊടുത്തു, ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തു, നമ്മളൊരു ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ അതിന്റെ ഒരു കംപ്ലീറ്റ് 3D വർക്ക് ത്രൂ വരെ അത് നമുക്ക് ഉണ്ടാക്കി തരും. 3D ക്രിയേഷൻ ഭയങ്കര എഫിഷ്യന്റ് ആണ്.
1: എന്തുകൊണ്ടാണ് ലിറ്റിൽ കേരളം എന്നുള്ള പേരിട്ടെ?
2: ലിറ്റിൽ കേരളം ഓണസ്റ്റ്ലി പറയണമെങ്കിൽ അത് മോഡലിട്ട പേരാണ് പേര്. അതെ അതെ, അത് പിന്നെ എനിക്ക് ഒരു ഫൺ പേരായി തോന്നി. ഞാൻ ആദ്യം പേര് മാറ്റണം എന്ന് വിചാരിച്ചു, പക്ഷെ ഡിഫാൾട്ടായി വന്ന പേരാണ്. അപ്പൊ എനിക്ക് ഒന്നും കൂടെ ഫണ്ണായി തോന്നി ലിറ്റിൽ കേരളം. അത് ഒരു എന്താ പറയാ, ഒരു എന്താ പറയാ, അതൊരു മാച്ചിങ് പേരാണല്ലോ. ആക്ച്വലി അത് തന്നെയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു ദിൽബർ, താങ്ക് യു സോ മച്ച്.
2: ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ ബൈ.
0: കൊച്ചു കേരളം,
1: അതെ,
0: നമ്മളിപ്പോഴും പറയുന്ന
1: കൊച്ചു കേരളത്തിൽ
0: ദിൽബർഗും ഇങ്ങനെ സംഭവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: അതെ, തീർച്ചയായിട്ടും. ആ ഒരു സ്പെഷ്യൽ വിശേഷം കേട്ട് കഴിഞ്ഞ സമയത്ത് ഒരാൾ ഇങ്ങനെ കുറച്ച് സമയമായിട്ട് വെയിറ്റിംഗ് ആണ്, DK എന്നുള്ള അക്കൗണ്ടിൽ നിന്നും അദ്ദേഹം ഇങ്ങനെ കാത്തിരിക്കുന്ന കുറച്ച് മുൻപ് ഒരു വിഷസ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗസ്റ്റിലേക്ക് പോയത് കൊണ്ട് അതിലേക്ക് പോകാൻ പറ്റിയില്ല. ഒന്ന് വിഷു, ഞാൻ കുറച്ച് സമയമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, ഫോൺ ഓൺ ആക്കി വെച്ചിരിക്കുകയാണ് പാർക്കിങ്ങിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ആള് പറയുന്നത് ചേട്ടന്റെ മോന്റെ പിറന്നാളാണ്, സന്ദീപ് എന്നാണ് പേര്, സച്ചു എന്ന് വിളിക്കുന്നു. സച്ചുവിനൊരു നല്ല വിഷസ് കൊടുക്കാൻ പറ്റുമോ എന്നാണ് DK എന്നുള്ള അക്കൗണ്ടിൽ നിന്നും ചോദിച്ചിരിക്കുന്നത്.

0: കേട്ട് കാണും, റെക്കോർഡ് ചെയ്ത് കാണും എന്ന് കരുതുന്നു.
1: ഓക്കെ, നമുക്ക് അത് ഭയങ്കര ടെൻഷൻ, റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല
0: പറ്റിയില്ല, അത് നമുക്ക് വലിയ ടെൻഷനാണ്. അപ്പൊ എന്തായാലും റെക്കോർഡ് ചെയ്ത് കാണുന്നു വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി സന്ദീപ് അല്ലെങ്കിൽ സച്ചുവിനെ നമ്മളുടെ ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: സമയം 9 കഴിഞ്ഞ് 7 ആയിരിക്കാണ്. റേഡിയോ സുനോ 91.7 FM-ൽ മോർണിംഗ് സവാരി കേട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരും കേരളത്തിലേക്ക് മടങ്ങുന്നു, ലിറ്റിൽ കേരളത്തിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ്.
1: ഓക്കെ, വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആളുകളെ പരിചയപ്പെടാനൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ദിൽബർ .com. അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചത്.
0: ഓക്കെ, അതിനുശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന്
1: അവിടേക്ക്
0: ദിൽബറിലൊന്ന് പോയി. അപ്പൊ ഞങ്ങളിങ്ങനെ ഞങ്ങൾ നേരെ പോയത് കോഴിക്കോട് കടപ്പുറത്തേക്കാണ്. കോഴിക്കോട് ബീച്ചിലേക്കാണ് അവിടെ പോയിട്ട് അവിടെ കുറച്ച് പേരൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്ത്
1: പരിചയപ്പെട്ടു.
0: അവരെ നമ്മുടെ റേഡിയോ ഒക്കെ പരിചയപ്പെടുത്തി, അവരോട് നമ്മുടെ പേജ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്.
1: അതെ, അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഇന്ന് ഞങ്ങളുടെ സഹോദരനും സർവോപരി സുഹൃത്തുമായിട്ടുള്ള ജാസിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ വിഷസ് കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ട് ഷിനാദ്, ഷൈബി, നൌഷാദ്, റംഷാദ്, സജു, ജാസിർ, സഫീർ, സുഹൈൽ, അസ്ലം, പ്രദീപ് എല്ലാവരുമാണ് വിഷ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളുടെയും സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഹാപ്പി ബർത്ത്ഡേ നമ്മളും വിഷ് ചെയ്യുന്നു കേട്ടോ.
0: ഓക്കെ, ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ആ പിറന്നാൾ ആശംസകളിലേക്ക്.

0: ഇനിയിപ്പോ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന വിചാരിക്കുന്നു. രണ്ടക്ഷരമുള്ളൊരു മലയാള സിനിമ, മലയാളത്തിൽ എഴുതുമ്പോ കേട്ടോ, പക്ഷെ മുഴുവൻ പേര് എഴുതുമ്പോൾ കുറച്ച് നീളമുള്ള പേരാണ്. പക്ഷെ നമ്മൾ പെട്ടെന്ന് പറയുന്നത് ഈ രണ്ടക്ഷരമുള്ള പേരാണ് സിനിമയെ കുറിച്ച് നമ്മൾ പെട്ടെന്ന് പറയുക. ഓക്കെ, 2025 റിലീസായ സിനിമയാണിത്.
1: കഴിഞ്ഞ വർഷം റിലീസായ
0: സിനിമ. ജേക്സ് ബിജോയ് ആണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. രഘുനാഥ് പലേരി അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്.
1: അഭിനയിച്ചിട്ടുണ്ട്
0: നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു രഘുനാഥ് പലേരി. ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 2025 ബാക്കി എന്ത് സൂചന പറഞ്ഞാലും സിനിമ കിട്ടും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള സൂചനകളിലൂടെയാണ് പോകുന്നത്. ജേക്സ് ബിജോയ് ആണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെയാണ് നമ്മുടെ മലയാള സിനിമയുടെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ അതിൽ തിളങ്ങി നിൽക്കുന്ന ഈ ചിത്രം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. വേഗം തന്നെ ഉത്തരങ്ങൾ അയക്കാവുന്നതാണ്. അതാ ഉത്തരങ്ങൾ വന്നു. മുർഷിദ് എക്കോ അല്ല കേട്ടോ, എക്കോ പോലെ തന്നെ മലയാളത്തിൽ എഴുതുമ്പോ രണ്ടക്ഷരേ ഉള്ളൂ. എക്കോ പോലെ തന്നെയാണ് അല്ലേ?
1: ഓക്കെ
0: ഓക്കെ, അതിലൊക്കെ ഉണ്ട് കേട്ടോ സൂചന. ഓക്കെ, എക്കോയിലും ഉണ്ട്. ഓക്കെ, അപ്പൊ ഏതാണ് സിനിമ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് മെസ്സേജിൽ പറഞ്ഞു. ഒപ്പമല്ല,
1: 2025
0: റിലീസായതാണ്. അപ്പൊ ഒപ്പം വരില്ലല്ലോ. അൻസൽ കറക്റ്റ്, ബാക്കി എല്ലാവരും റൈറ്റ് ആൻസർ ആണ് വരുന്നത്. അൻഫൽ ആണ് ആദ്യം കണ്ടുപിടിച്ചത്. 5000917 അയച്ചോളൂ.
1: അന്നയും റസൂലും ഷഹബാസമൻ അദ്ദേഹം കത്തിലേക്ക് വരുന്നുണ്ട്.
0: അതിനുവേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്, കാത്തിരിക്കുകയാണ്.

0: സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഡീറിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സൂൺ അറ്റ് അൽബോത്താൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈങ് മെയ്ഡ് ഈസിയർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
1: ഹായ് നമസ്കാരം, ഞാൻ മനോജ് കെ ജയൻ.
2: ദിഗംബരൻ
3: തിരനുറയും ചുരുൾ മുടി.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ்ന്റെ புதிய ஷோரூம் இப்போ அபூஹமூர் சஃபாரி மாலிலும் നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം. ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel.

0: അടിക്കപ്പ്യാരെ കൂട്ടമണി മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്.
1: മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ അങ്ങനെ സൂചനകളിലൂടെ പടപടാന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്.
0: ഓക്കെ, ഒരുപാട് ആളുകളുടെ ശരിയായ ഉത്തരം എത്തി നിൽക്കുന്നു. എനിക്ക് തന്നെ ഫസ്റ്റ് ഉത്തരം അയച്ചത് ആരായിരുന്നു?
1: അൻഫാൽ.
0: അൻഫാലായിരുന്നു.
1: അതെ,
0: ഫരീസാദ്, അൻഫാല്, ഷിഹാബുദ്ദീൻ, അൻസൽ ഹബീബ്, കുഞ്ഞുമോൻ, മുർഷിദ്, ജസ്റ്റിൻ ജോസ്, അതുപോലെ തന്നെ ഗോകുൽ കൃഷ്ണ, നിധിൻ, ഷബീർ, ജാസിർ, ഇഫ്തിഹാറുദ്ദീൻ, ഓ ഞാൻ പേര് പറയാൻ പഠിച്ചു, അതുൽ രാജ്, കീർത്തി, ഇവരുടെയൊക്കെ ഉത്തരങ്ങൾ ഇങ്ങനെ വന്നു നിൽക്കുന്ന സമയത്ത് ഒരു സിമ്പിൾ സൂചന കൂടെ നമ്മൾ നൽകുകയാണ് കേട്ടോ.
1: ശബ്ദ സൂചന കൂടി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്.

0: പറയേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം സിനിമ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, 2025 റിലീസായ ചിത്രമാണിത്. മ്യൂസിക് ജേക്സ് ബിജോയ് ആണ്. രഘുനാഥ് പലേരി ഈ സിനിമയിൽ ഒരു നല്ല കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്.
1: സിനിമയുടെ ഗ്രോസ് കളക്ഷൻ റെക്കോർഡുകൾ എന്നൊക്കെ പറയുമ്പോൾ
0: അതെ
1: നമുക്ക് എന്തൊക്കെയോ
0: സംസാരിക്കാനുണ്ട്, നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് പിടികിട്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ 5000917 എന്ന നമ്പറിലേക്ക്.
1: അതോടൊപ്പം തന്നെ വളരെ ഒഫീഷ്യലായിട്ടുള്ള മറ്റൊരു വിശേഷത്തിലേക്ക് കൂടി നമുക്ക് എത്താനായിട്ടുണ്ട്. അതായത് ഖത്തറിലേക്ക് നമ്മുടെ പുതിയ
0: ഇന്ത്യൻ അംബാസിഡർ
1: എത്തിക്കഴിഞ്ഞു, ഹിസ് എക്സലൻസി ഡോക്ടർ ശ്രീകർ റെഡ്ഡി. അപ്പൊ അദ്ദേഹത്തിന് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ ഒരു വരവേൽപ്പ് സ്വീകരണം ഇന്നലെ ICC വെച്ച് നടന്നിരുന്നു.
0: തീർച്ചയായിട്ടും ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മളമായിട്ടുള്ള ഒരു സ്വീകരണമായിരുന്നു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം നമ്മളുടെ ICC ആണെങ്കിലും ICBF ആണെങ്കിലും ICSE ആണെങ്കിലും IBPC ആണെങ്കിലും ഒക്കെ തന്നെ എല്ലാവരുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു. അശോക ഹാളിലാണ് വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു വരവേൽപ്പ് അല്ലെങ്കിൽ സ്വീകരണ ചടങ്ങ് നടന്നിട്ടുണ്ടായിരുന്നത്.
1: അപ്പോ ഇനി നമ്മുടെ പ്രവാസി സമൂഹത്തെ നയിക്കാൻ അദ്ദേഹം ഉണ്ടാവും, നമുക്കൊപ്പം ഉണ്ടാകും. ഇനി അദ്ദേഹത്തിനെ പല ഇവന്റുകളിലും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് നമ്മുടെയും ഒലിവ് സ്നോ റേഡിയോ നെറ്റ്വർക്ക് ഫാമിലിയുടെയും ഒരു ഊഷ്മളമായ സ്വീകരണവും
0: സ്നേഹവും
1: അറിയിക്കുകയാണ് കേട്ടോ.
0: അതെ, ആ ഒരു വിശേഷം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അടുത്ത പാട്ട് കേൾക്കുന്നത്.
1: കീർത്തി ചക്ര മൂവിയിലെ പാട്ടിലേക്ക് നമ്മൾ പോകണ. സമയം 9 കഴിഞ്ഞ് 21 മിനിറ്റ്. ഇത് റേഡിയോ സ്നോ 91.7 FM മോർണിംഗ് സവാരി. ഈ സവാരി നമ്മുടെ സവാരി. കേട്ട് കേട്ട്
0: കൂട്ടുകൂടാം.

0: ചില പാട്ടുകളൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു നല്ല ചൂടത്ത് ഒരു മഞ്ഞുകൊള്ളുന്ന സുഖം
1: തരുന്ന പാട്ടുകൾ.
0: കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മൂവിയിലെ പാട്ടാണ് കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആയിരിക്കും. ചൊവ്വാഴ്ച ദിവസം സെപ്റ്റംബർ 15
1: ക്രിക്കറ്റ് ലോകത്തേക്ക് നോക്കുവാണെങ്കിൽ ഇന്ന് ഇന്ത്യ അഫ്ഗാൻ 2020 മാച്ച് നടക്കാൻ പോകുന്ന ദിവസമാണ്. എന്തായാലും ആദ്യത്തെ മാച്ചിൽ 7 wicketന് ഒരു തകർപ്പൻ വിജയം നമ്മുടെ ശ്രേയസ് അയ്യരും കൂട്ടരും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു 3 മത്സര പരമ്പര സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ടീം ഇന്നും ഇറങ്ങാനായിട്ട് പോകുന്നത്. ഒപ്പം തന്നെ സഞ്ജു ഉണ്ടാവുമോ ഇല്ലയോ അങ്ങനെയുള്ള ടീം റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഉള്ള ചർച്ചകളൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്.
0: ചില വിമർശനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. സഞ്ജുവിനെതിരായിട്ടുള്ള ചില വിമർശനങ്ങളുണ്ട്. സഞ്ജുവിനെ കുറിച്ച് അദ്ദേഹത്തിന് ഫോം കണ്ടെത്താൻ പറ്റുന്നില്ല.
1: അതെ, കഴിഞ്ഞ മാച്ചിൽ ഈ പറഞ്ഞ പോലെ തന്നെ 10 റൺസ് എന്നുള്ള രീതിയിലേക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും ആള് തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ സ്നേഹത്തോടൊരു നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം.
0: എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാല് സഞ്ജുവിലെ അമിത പ്രതീക്ഷയാണ്. ഭയങ്കരമായിട്ട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിന് ഓരോ മാച്ചിലും എല്ലാ ക്രിക്കറ്റേഴ്സും
1: കാണുന്നത്.
0: അതാണ് അതിന്റെ ഒരു സംഭവം എന്ന് എനിക്ക് തോന്നുന്നു.
1: എന്നാലും ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്പിന്നർ വരുൺ ചക്രവർത്തി പരിക്ക് കാരണം പുറത്തേക്ക് പോകുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട്. അപ്പൊ അങ്ങനെ എന്തായാലും ഇന്നത്തെ മത്സരം ഏറ്റവും ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആശംസകൾ കൂടി നമുക്ക് സ്പെഷ്യലി പറയാനായിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു അപ്ഡേറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ PHCC 2026 പേഷ്യൻ സേഫ്റ്റി ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ്. 17-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് 23-ാം തീയതി വരെ ആയിരിക്കും ഈ ഒരു പേഷ്യൻ സേഫ്റ്റി ക്യാമ്പയിനും കാര്യങ്ങളും ഒക്കെ PHCC നടപ്പിലാക്കുന്നത്.
0: ഓക്കെ, അപ്പൊ അതിനും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ സൂചനകളുമായിട്ട് ഇങ്ങനെ നമ്മൾ നിൽക്കുകയാണ്. എനിക്കൊന്നു ഉത്തരത്തിലേക്ക് സമയം കൂടി വേണ്ടി വരും.
1: അതെ, കുറച്ച് ഇപ്പൊ കേട്ട് തുടങ്ങുന്നവർക്കും റൈറ്റ് ആൻസർ അറിയിക്കാവുന്നതാണ്. നമ്മളൊരു സിനിമയുടെ സൂചനകളാണ് പറഞ്ഞത്.
0: 2025 റിലീസായ ഒരു സിനിമയാണിത്.
1: ഓക്കെ, രഘുനാഥ് പലേരി ഈ സിനിമയിൽ ഒരു മികച്ച കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു.
0: ഒരൊറ്റ വാക്കാണ് ഈ പേര്.
1: മലയാളത്തിൽ എഴുതുന്ന സമയത്ത് ഒറ്റ വാക്കാണ്. ജേക്സ് ബിജോയ് ആണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്.

0: കിട്ടിയോ?
1: അതെ, സിനിമ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചിട്ടുള്ളൂ 5000 എന്ന നമ്പറിലേക്ക്.
0: ദോഹ ടു ചെന്നൈ.
2: Chennai beats
3: Tamil head of the hour in the art of podumakkolanda.

0: 91.7 FM. 91.7 FM.
1: Kathos Happiness Frequency.
0: Radio Sinu.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
4: In association with Nesto Hypermarket, now open at Old Passport Office.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸின் புதிய ஷோரூம் இப்போ அபூஹமூர் சஃபாரி மாலிலும். நீங்களுடைய பழைய சொர்ணாபரணங்கள் எவ்விடம் நின்று வாங்கியதாங்கிலும் ஒரு நஷ்டமும் இல்லாதே எக்ஸ்சேஞ்ச் செய்யாம். மலபார் கோல்டன் டைமண்ட்ஸ் சஃபாரி மாலில் இருந்து மாத்திரம்.
1: In association with
2: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
4: you're home. സമയം 9:46 ആകുന്നു. ചൊവ്വാഴ്ച ദിവസമാണ്, സെപ്റ്റംബർ 15. മോർണിംഗ് സവാരിയുടെ യാത്രയിലാണ് നമ്മളുള്ളത്.
5: അതെ, ഒരു രക്ഷയും ഇല്ലാത്ത പാട്ടുകൾ എന്ന് പറയുന്നു അൻഫാൽ. താങ്ക് യു അൻഫാൽ, താങ്ക് യു സോ മച്ച്. റിയാസിന്റെ മെസ്സേജ് ഇതുവരെ ഉത്തരം കിട്ടിയില്ലേ, ഇതല്ലേ ഈ സിനിമ. ആ ബീജം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് റിയാസ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ആകാശ് ഉണ്ട്, ബൈജുവിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, വിശാൽ മെസ്സേജ് ചെയ്യുന്നു, എസ് പി എന്നുള്ള അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നസീം മെസ്സേജ് ചെയ്തിട്ടുണ്ട്, സജീർ, ശ്രീജിത്ത്, സുമേഷ്, അങ്ങനെ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്.
4: ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും ശരിയായ ഉത്തരം അറിയിച്ചതുപോലെ തന്നെ ലോക എന്ന മൂവിയാണ് നമ്മള് ഒളിപ്പിച്ചു വെച്ചത്.
5: അതിനിടയിൽ ഞാൻ ഈ മെസ്സേജ് കാണാതെ പോയി, ഇപ്പോഴാണ് കണ്ടത്.
4: ഏതാണത്?
5: അതായത് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, സൂര്യയുടെ സ്റ്റൈല് പോലെയാണ് നിസയുടെ സ്റ്റൈൽ എന്ന്. സൗമ്യമായ പെരുമാറ്റം, നിഷ്കളങ്കമായ ചിരി, യാഥാർത്ഥ്യം അറിയാത്തത് കൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മുടെ റൈറ്റ് ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതായിരുന്നു സിനിമ?
4: ലോക.
5: ലോകയാണ് നമ്മളുടെ ഇന്നത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ എന്നാലും ഒരുപാട് പേരുടെ ശരി ഉത്തരങ്ങൾ, റൈറ്റ് ആൻസേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മള് സ്പോർട്സ് ലോകത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഏഷ്യൻ ഗെയിംസിന്റെ 20th ഏഷ്യൻ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 19th ഏഷ്യൻ ഗെയിംസിന് തുടക്കം കുറിക്കാനായിട്ട് പോകുന്നത്.
4: ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും ഒരു കായിക ആവേശത്തിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ്. ഇനി മെഡൽ പട്ടിക,
5: അതെ,
4: റെക്കോർഡുകൾ, ഇതിലേക്കായിരിക്കും നമ്മുടെ കണ്ണുപോകുക.
5: പുതിയ പുതിയ പേരുകൾ, പുതിയ പുതിയ താരങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. ജപ്പാനിലാണ് ഈ ഒരു മത്സരങ്ങളൊക്കെ നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങ്, ഇത്രയും വലിയ വലിയ ഇവന്റുകൾ ആകുമ്പോൾ അതിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങിന് ഭയങ്കര ഭംഗിയായിരിക്കും.
4: എന്താണ് അതിലെ പ്രത്യേകതകൾ കൊണ്ടുവരിക, എന്താണ് വ്യത്യസ്തതകൾ കൊണ്ടുവരിക, ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണുകയും ചെയ്യും.
5: അതെ, ഗൂഗിളിന്റെ മെസ്സേജ് ഉണ്ട്, ഗൂഗിൾ ഒരു സ്ഥലം കണ്ടുപിടിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ അഷ്ടമിയുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്, ഞങ്ങൾ അത് അഷ്ടമിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും.
4: ഫോട്ടോ അയച്ചിട്ടുണ്ട്?
5: ആ, ഫോട്ടോ അയച്ചിട്ടുണ്ട്.
4: ഞാൻ നോക്കട്ടെ,
5: ആ പുള്ളിക്ക് കിട്ടാൻ സാധ്യത ഉണ്ടോ നോക്കൂ.
4: എനിക്കറിയില്ല,
5: നമ്മളില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നാലും ഞങ്ങൾക്ക് ഇന്നത്തെ മോർണിംഗ് സവാരി പതുക്കെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. സമയം 9 കഴിഞ്ഞ് 48 മിനിറ്റ് ആണ്.
4: ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങളുടെ യാത്രകൾ ലക്ഷ്യങ്ങളിൽ എത്തട്ടെ. ഇന്ന് പോകുന്ന മീറ്റിങ്ങുകൾ, ഇന്ന് കാണുന്ന ആളുകൾ, എല്ലാം ഗംഭീരമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലോക്കയിലെ പാട്ടിലേക്ക് തന്നെ നമ്മൾ പോവാണ്. ടാറ്റാ,
5: ബൈ ബൈ.

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Suno 91.7 FM.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: ഗുഡ് മോർണിംഗ്. ഇനിയ കാലൈ വരക്കും സുപ്രഭാതം എല്ലാവർക്കും. ഒരു അടിപൊളി മോർണിംഗ് വിഷസുമായിട്ട് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ ഖദാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM ഹോം ഡെലിവറിയുടെ ടൈം. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ 2:23. അങ്ങനെ ദേ മനോഹരമായിട്ടുള്ള മറ്റൊരു ദിവസം, September 15, ചൊവ്വാഴ്ച ദിവസം നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഒരു ജേണി ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ശരിക്കും ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾ കൊടുക്കേണ്ട ആ ഒരു പുഷ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു പുഷ് തന്നെയാണ്. സോ വെനെവർ യു ഗെറ്റ് നെഗറ്റീവ്, ജസ്റ്റ് ഒന്ന് റേഡിയോ ടേൺ ഓൺ ചെയ്യുക, കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് നമ്മുടെ വർത്തമാനങ്ങളും നമ്മുടെ അപ്ഡേറ്റ്സ് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ടെൻഷനും ആ ഒരു നെഗറ്റിവിറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ദൂരീകരിക്കാനുള്ള ഒരുപാട് പ്ലാൻസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ആ പ്ലാനിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ എൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഡേ സ്റ്റാർട്ട് ആവുന്നത് നിങ്ങളുടെ മെസ്സേജസിനോട് കൂടിയാണ്. സോ പെട്ടെന്ന് ആ മെസ്സേജസൊക്കെ പോകുന്നോട്ടെ. 5000917 മെസ്സേജ് മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ തന്നെ അയക്കേണ്ട ഒരു സമയവും കൂടിയാണ്. മെസ്സേജിനും നിങ്ങളുടെ വിശേഷങ്ങൾക്കും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ടൈം, ഒരു മനോഹരമായിട്ടുള്ള പാട്ട് തന്നുകൊണ്ട് തന്നെ ഇന്ന് September 15, 2026 ചൊവ്വാഴ്ച ദിവസം ഏറ്റവും അടിപൊളിയായിട്ടുള്ള ദിവസമായിരിക്കട്ടെ ടു ഓൾ ദ വൺസ് ലിസ്ണിംഗ് ടു മീ റൈറ്റ് നൗ എന്ന് ആശംസിച്ചുകൊണ്ട് നേരെ പോകുന്നത് സ്പാനിഷ് മസാല എന്ന സിനിമയിലെ ഒരു വണ്ടർഫുൾ ട്രാക്കിലേക്കാണ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖദാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ 9:02. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ് എം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
5: ഹായ്, ഞാൻ രാജലക്ഷ്മി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Welcome once again. Welcome back to Radio Sun 91.7 FM Home Delivery Time. Sandeep Aanu koodiyulladu. Studio clockil samayam 10 mani kazhinju 14 minute 59 second. മനോഹരമായിട്ടുള്ള മറ്റൊരു ദിവസവും കൂടി ഇതേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി വെച്ചിട്ടുണ്ട്. ബട്ട് ദെൻ ഓഫ് കോഴ്സ് അത് കളർഫുൾ ആക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിചാരിക്കേണ്ടത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ശ്രദ്ധിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് പതിവ് പോലെ ഇന്നത്തെ ദിവസവും ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കിതേ മോർണിംഗ് വിഷസ് അറിയിച്ചുകൊണ്ട് അജിത്തിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ദിവസം ആശംസിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് അജിത്ത് അയച്ചേക്കുന്നത്. അജിത്തിനും ഒരു അടിപൊളി ദിവസം തന്നെ ഞാൻ തിരിച്ച് മിസ് ചെയ്യുകയാണ്. ജവാദ് ഗുഡ് മോർണിംഗ് വിഷസ് അറിയിക്കുന്നു. വേപ്പൻ ഗുഡ് മോർണിംഗ് പറയുന്നു. ദിവ്യ ഗുഡ് മോർണിംഗ്. ആൻഡ് ഓൾസോ ജിഷ്ണു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് വിഷസ്. ആൻഡ് ഓൾസോ ദി നാട്ടിൽ പോകുന്ന സന്തോഷവും എക്സൈറ്റ്മെന്റും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ഗോകുൽ കൃഷ്ണയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹാപ്പി ആണോ എന്ന് ചോദിച്ചായിരുന്നു. ഹാപ്പി ആണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെയോ ഹാപ്പിയാണ്, നാട്ടിൽ പോകുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഗോകുൽ കൃഷ്ണ ആ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നാട്ടിലോട്ടൊക്കെ പോകുന്ന ആ ഒരു ടൈം അടുപ്പിച്ച് അങ്ങ് വരുമ്പോൾ സമയം പെട്ടെന്ന് പോവാണ്ടിരിക്കുന്നതൊക്കെ ആയിട്ട് തോന്നും. നമുക്ക് ഒരു മണിക്കൂറൊക്കെ ഒരു ദിവസമൊക്കെ ആയിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിലൂടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലൂടെ ഗോകുൽ കൃഷ്ണ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഗോകുൽ കൃഷ്ണ നാട്ടിൽ പോയിട്ട് വിശേഷങ്ങളൊക്കെ അറിയിക്കുക. അവിടുന്ന് റേഡിയോ കേൾക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് കേട്ടോ. റേഡിയോ കേട്ട് വിശേഷങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ അരികിലേക്ക് എത്തിക്കേണ്ടതാണ്. ആൻഡ് എൻജോയ് ടു ദി മാക്സിമം. ജിഷ്ണു ഗുഡ് മോർണിംഗ് വിഷസ് അറിയിക്കുന്നു അടുത്തത്. ആൻഡ് ഓൾസോ ജിഷ്ണുവിനൊരു ബർത്ത്ഡേ വിഷ് കൂടി പറയാനുണ്ട്. പ്രിയ സുഹൃത്ത് ഫേസലിൻ്റെ ബർത്ത്ഡേ ആണ്. ഫേസലിന് ഏറ്റവും മനോഹരമായിട്ടുള്ള വിഷസ് പതിവ് പോലെ തന്നെ ഒന്ന് വിഷ് ചെയ്തിരിക്കണേ എന്നുള്ള മെസ്സേജാണ് അറിയിച്ചിരിക്കുന്നത്. ആ ഒരു വിഷിലേക്ക് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ ഫേസലിന് ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ്. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

ബർത്ത്ഡേ വൺസ് അഗൈൻ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ബർത്ത്ഡേ വിഷ് മാത്രമല്ല മറ്റൊരു വെഡിങ് ആനിവേഴ്സറി വിഷ് പതിവ് പോലെ തന്നെ ഇത് എത്തുന്നു. വിഷസ് അയച്ചേക്കുന്നത് അൻവർ ആണ്, എൻ്റെ പ്രിയപ്പെട്ട വൈഫിന്. വൈഫിൻ്റെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. സോ വൈഫിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കണം. 13-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. സോ അൻവറിൻ്റെ വൈഫിന് വേണ്ടിയിട്ട് പേര് പറഞ്ഞിട്ടില്ല, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ പേരറിയാനായിട്ട് സാധിച്ചില്ല. എന്തായാലും രണ്ടു പേർക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബർത്ത്ഡേ, ഐ മീൻ വെഡിങ് ആനിവേഴ്സറി വിഷസ് തന്നെ അറിയിക്കുകയാണ്. ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ, ഹാപ്പി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ആൻഡ് ആ ഒരു വെഡിങ് ആനിവേഴ്സറി വിഷസോടുകൂടി നമ്മൾ പോകുന്നത് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക്. ആൻഡ് ഐ ബി ബാക്ക് വിത്ത് എ ക്വസ്റ്റ്യൻ. ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, ആ ചോദ്യത്തിന് പിന്നിൽ ഒരു വലിയ സർപ്രൈസും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാനായിട്ട് കേട്ടുകൊണ്ടേയിരിക്കുക. കീപ് ലിസ്ണിംഗ്, ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട്

Welcome once again. Welcome back to Radio Sonora 91.7 FM. Home delivery the time. Sandeep aanu koode ullathu. Studio clockil samayam 10 mani kazhinja 27 minute 56 second. ഈ ഒരു ടൈം ഒരു ചോദ്യവുമായിട്ട് വരാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ആ ഒരു ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് മോർണിംഗ് വിഷസ് കുറച്ചധികം പേര് തന്നെ സെൻഡ് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് വിഷസിലേക്ക് വരുന്നു. റിയാസ് ഗുഡ് മോർണിംഗ്. അസ്പക് എന്ന അക്കൗണ്ടിൽ നിന്നും നമുക്ക് ഗുഡ് മോർണിംഗ് വിഷസ് വന്നിട്ടുണ്ട്. ഷീബ ദിനേശൻ ഗുഡ് മോർണിംഗ് പറയുന്നു. ആൻഡ് ഓൾസോ മറ്റൊരു ആനിവേഴ്സറി വിഷസ്, ശ്രീജേഷ് ചേട്ടന് ഏറ്റവും മനോഹരമായിട്ടുള്ള ആനിവേഴ്സറി വിഷസ് ആണ് അറിയിച്ചിരിക്കുന്നത്. വി ഐ എന്ന അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ മെസ്സേജ് വന്നിരിക്കുന്നത്. സോ വി ഐ വിപ്പനാണോ, പേര് നോക്കിയിട്ട് കിട്ടുന്നില്ല. ബട്ട് യെസ്, ആ ഒരു വിഷസ് കൂടി അറിയിക്കുന്നു. ശ്രീജേഷിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു വെഡിങ് ആനിവേഴ്സറി വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. All right. അപ്പോൾ എന്തായാലും ദേ ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലേക്ക്, കുറച്ച് കുസൃതിപരമായിട്ടുള്ള, കുസൃതി അല്ല കേട്ടോ, ഇതിൻ്റെ പുറകിലൊരു വലിയ കഥയുണ്ട്. ആ കഥയിലോട്ട് ഞാൻ വരാം. ബട്ട് കഥയിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ആദ്യം എനിക്ക് എല്ലാവരെയും ഒന്ന് ഉഷാറാക്കിപ്പിക്കാനുണ്ട്. വൈ? ബിക്കോസ് ഇനി അങ്ങോട്ട് എനർജി ഭയങ്കരമായിട്ട് വേണ്ട സമയമാണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ഇതാ ഈ ഗെയിമിലൂടെ ആ എനർജി എക്വയർ ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ സമ്മാനമായിരിക്കും നമ്മുടെ ലക്കി വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്നത് എന്ന് ഉറപ്പിക്കുകയാണ്. യെസ്, അപ്പൊ ധൈര്യം മാത്രം മതി, ധൈര്യത്തോടു കൂടി നമുക്ക് ആ ഒരു ഗെയിമിലേക്ക് കടക്കാം. ആ ചോദ്യത്തിലേക്ക്, ഇന്നത്തെ ചോദ്യത്തിന്റെ ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് എന്താണ്? അതറിയാനായിട്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ടെന്ന് അറിയാം. ബട്ട് ഓഫ് കോഴ്സ് ചോദ്യം പറയണമല്ലോ. സോ വെള്ളത്തിൽ ജനിക്കുന്നു, വെള്ളത്തിൽ ജീവിക്കുന്നു, പക്ഷേ വെള്ളം കുടിക്കാത്ത ഒരു സംഭവമുണ്ട്. എന്താണ് ഈ സംഭവം എന്നുള്ളത് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് പറയണ്ട. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. വെള്ളത്തിൽ ജനിക്കുന്നു, വെള്ളത്തിൽ ജീവിക്കുന്നു, പക്ഷേ വെള്ളം കുടിക്കില്ല. വെള്ളം കുടിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? അതൊന്നും ആലോചിച്ചിട്ട് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000917 ആൻസേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ലക്കി വിന്നേഴ്സിന് സ്പെഷ്യൽ ഒരു ഗിഫ്റ്റ് വെയിറ്റിംഗ് ആണ് എന്നുകൂടി

അപ്പൊ നമുക്കൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കടന്നാലോ. ഇനി ഇപ്പൊ എല്ലാവർക്കും ആലോചിക്കാനുള്ള സമയമാണ്. ചോദ്യം ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. വെള്ളത്തിൽ ജീവിക്കുന്നു, വെള്ളത്തിൽ ജനിക്കുന്നു, പക്ഷെ വെള്ളം കുടിക്കില്ല. എന്താണ് ഈ സംഭവം? പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ, 5000917 ലേക്ക്.

0: 91.7 FM.
1: Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
4: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
5: We're being 91.7 FM. Keep the

0: delivery.
1: Welcome once again. Welcome back to Radio Sona 91.7 FM Home Delivery. The time Sandhivana Kode all of the studio clock. El samayam 10 mani kazhinja 45 minutum 34 secondum. അങ്ങനെ ദേ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരവൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് കുറച്ചധികം പേർക്ക് തന്നെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഡൗട്ടൊന്നും ഇല്ലാണ്ട് ഒരുപാട് പേര് റിസർച്ച് ചെയ്തിട്ട് എനിക്ക് ആൻസർ കറക്റ്റായിട്ട് തന്നെ അയച്ചിട്ടുണ്ട്. ഷീബ ദിനേശൻ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ എന്ന അക്കൗണ്ടിൽ നിന്നും ജംഷീദ് അബൂബക്കർ റൈറ്റ് ആൻസർ പറയുന്നു. ഗോകുൽ കൃഷ്ണ ഉത്തരം തെറ്റിപ്പോയല്ലോ, അതല്ല ഉത്തരം. ബാസലും ഉത്തരം തെറ്റിച്ചിട്ടുണ്ട്, അതുമല്ല ഉത്തരം. റോബി ക്ലാരൻസ് ഉത്തരം ശരിയല്ല, മാറിപ്പോയിട്ടുണ്ട്. ദൃശ്യ റൈറ്റ് ആൻസർ പറയുന്നു. പേരില്ലാത്ത ഒന്ന് രണ്ട് അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്. രാജേഷ് മട്ടക്കൽ ഉത്തരം മാറിപ്പോയല്ലോ, അതല്ല ഉത്തരം കേട്ടോ. അൻവർ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. ഫെയ്സൽ റൈറ്റ് ആൻസർ പറയുന്നു. വിപിന്റെ ഉത്തരം തെറ്റിപ്പോയി. മഷൂദ് റൈറ്റ് ആൻസർ പറയുന്നു. ദിവ്യ റൈറ്റ് ആൻസർ. ജിഷ്ണു കിരൺ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അജിത്ത് റൈറ്റ് ആൻസർ പറയുന്നു. എന്താണ് ചോദ്യം എന്ന അനസിന്റെ മെസ്സേജ് ഉണ്ട്. അനസ്, ഞാൻ ചോദ്യത്തിലേക്ക് വരാം. കുറച്ചധികം പേർക്ക് തന്നെ ഡൗട്ട് ഉണ്ടാക്കിയ ഒരു ചോദ്യമാണ്. സൂര്യ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ജിത്തേഷ് റൈറ്റ് ആൻസർ പറയുന്നു. ആൻഡ് ഓൾസോ അമീർ റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. ദാ റൈറ്റ് ആൻസേഴ്സിന്റെ ഇടയ്ക്ക് കുറച്ചധികം പേർക്ക് തന്നെ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ഗെയിം സോൺ. ഓക്കെ, അപ്പൊ എന്തായാലും ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്ന എന്താണ് സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് ചോദിച്ചാൽ ഒരു ഇവന്റിന്റെ ടിക്കറ്റ് ആണ് കേട്ടോ. ഏത് ഇവന്റ് ആണെന്നൊക്കെ അറിയാനായിട്ട് വെയിറ്റ് ചെയ്യണം, കേട്ടുകൊണ്ടേയിരിക്കണം റേഡിയോ സോണ 91.7 FM. അപ്പൊ ആ ഒരു ഇവന്റിലേക്ക് വേണ്ടിയിട്ടുള്ള മത്സരമാണ് അടുത്ത് നടക്കാൻ പോകുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഇവന്റ്. ആ ഇവന്റിന് നമുക്ക് തീർച്ചയായിട്ടും ടിക്കറ്റ് എടുത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ഫാമിലിയായിട്ടൊക്കെ പോകാനായിട്ട് ടിക്കറ്റ്സ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ബട്ട് ദെൻ ഓഫ് കോഴ്സ് ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാതെ പിന്നെ എങ്ങനെയാണ് ആ ടിക്കറ്റ്സിലേക്ക് നമ്മൾ എത്തുക? അപ്പൊ ലക്കി വിന്നേഴ്സ് ആവാനായിട്ട് കീ പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ചോദ്യം ഇതാണ്: വെള്ളത്തിൽ ജനിക്കും, വെള്ളത്തിൽ തന്നെ ജീവിക്കും, പക്ഷെ വെള്ളം കുടിക്കില്ല. വെള്ളത്തിൽ ജനിക്കും, വെള്ളത്തിൽ തന്നെ ജീവിക്കും, പക്ഷേ വെള്ളം കുടിക്കാത്ത എന്താണ് ഇത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ചിലപ്പോൾ ഒരു വസ്തു ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ജീവനുള്ള വസ്തു ആയിരിക്കാം. കുറേ പേരൊക്കെ തന്നെ അത് ചോദിക്കുന്നുണ്ട്, ജീവനുള്ളതാണോ ജീവനില്ലാത്തതാണോ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം പെട്ടെന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ക്ലൂ ഇപ്പം തരുന്നില്ല. ജീവനുള്ളതാണോ ജീവനില്ലാത്തതാണോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ലിസ്ണേഴ്സിൻ്റെ കൂടെ ടാസ്ക്കാണ്. ടാസ്ക്കൊക്കെ കണ്ടുപിടിച്ച ആ ലക്കി വിന്നറിനായിരിക്കും ആ പരിപാടിയുടെ ടിക്കറ്റ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് മത്സരത്തിൻ്റെ ഭാഗമായിക്കോളൂ. 5000097 ആൻസേഴ്സ് പോന്നോട്ടെ. വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ ഉത്തരങ്ങൾ അറിയാനായിട്ട്. കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: റേഡിയോ സുനോ 91.7 FM
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: Welcome, welcome once again. Welcome back to Radio Suno 91.7 FM home delivery time. Sandeep aanu koode ullathu. Studio clockil samayam 11 mani kazhinju 3 minute 21 second. ആൻസർ അറിയാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം. ഓഫ്കോഴ്സ് ആ ഒരു ആൻസർ കുറച്ചധികം പേർക്ക് തന്നെ കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. തവളയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ ജിൻഷാദ് ബ്രോ, തവളയല്ല പക്ഷേ ജീവനുള്ള ഒരു ഐറ്റം ആണെന്നുള്ളത് ദേ ഞാനിപ്പോൾ വീണ്ടും ആ ഒരു റിവീലിംഗിലേക്ക് എത്തുകയാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ഗെയിം സോൺ. അപ്പോൾ ധൈര്യം മാത്രം മതി ആ ഒരു ഗെയിമിലോട്ട്. നമ്മൾ നേരെ എത്തുന്നത് ഗെയിമിൽ നിന്ന് വിൻ ചെയ്ത് ഒരു ഇവൻറ്റിൻ്റെ പ്രൈസായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാനുള്ള ടിക്കറ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ ആ മത്സരം എങ്ങനെ അടിപൊളിയായിട്ട് നടക്കുമ്പോൾ നമുക്ക് ഒത്തിരി പേര് മെസ്സേജസ് അയക്കുന്നുണ്ട്. ബിസിനസ് എന്ന അക്കൗണ്ടിൽ നിന്നും ഹായ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഇത്തരം വന്നിട്ടുണ്ടോ? അഫ്സലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇല്ലല്ലോ, മെസ്സേജ് വന്നിട്ടില്ല. സോ അപ്പോൾ വെയിറ്റിംഗ് ആണ്. ഷനീബ് ഷനീബ് പറഞ്ഞേക്കുന്നത് ഡോൾഫിൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഡോൾഫിൻ ഉത്തരം ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ജിംഷാദ് ഫ്രോഗ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. തെറ്റ് പറയാൻ പറ്റില്ല, ഫ്രോഗും നമുക്ക് സംശയത്തിലോട്ട് വരാമെന്നുള്ളൊരു കാര്യമാണ്. സജീർ റൈറ്റ് ആൻസർ പറയുന്നു. മുഹമ്മദ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സുനീഷ് കുമാർ റൈറ്റ് ആൻസർ പറയുന്നു. നംസാദ് പറഞ്ഞേക്കുന്ന ഉത്തരം ശരിയാണ്. ഫരീസാദ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആസിഫ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉത്തരം തന്നിട്ടുണ്ട്. താമരയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. താമരയോ? ഒന്നും പറയാനില്ല ബ്രോ. നസീം റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു റൈറ്റ് ആൻസർ പറയുന്നു. ഷീബ ദിനേഷൻ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അഖിലേഷ് റൈറ്റ് ആൻസർ ആണ് പറയുന്നത്. വരുൺ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്നും കേട്ടില്ല, ഒന്ന് പറയാമോ ചോദ്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുബൈർ ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സുബൈർ മെസ്സേജ് അയച്ചിട്ടുള്ളത്. സുബൈർ ബ്രോ വെയിറ്റ് വെയിറ്റ്, ഞാൻ ഒരിക്കൽ കൂടി ചോദ്യം എന്തായാലും റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. ആസിഫ് ബ്രോയും ചോദ്യം കേട്ടിരിക്കാൻ അല്ല, താമര അല്ല. ഇനി ഞാൻ താമരയ്ക്ക് എന്തായാലും വോട്ട് ചെയ്യൂല. സംഭവം ഇതാണ്, ചോദ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വെള്ളത്തിൽ ജനിക്കുന്നു. പക്ഷേ ഐഡിയലി താമര വേണമെങ്കിൽ നമുക്ക് ടെക്നിക്കലി സംസാരിക്കുമ്പോൾ താമര കൂട്ടല്ലേ, നോക്കട്ടെ. ഓൾ റൈറ്റ്. അപ്പോൾ വെള്ളത്തിൽ ജനിക്കുന്നു, വെള്ളത്തിൽ ജീവിക്കുന്നു, ആൻഡ് ഒരു ജീവജാലമാണ് ഒബ്വിയസ്ലി. അപ്പം ലിവിങ് തിങ് വിച്ച് ക്യാൻ മൂവ് എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് എടുത്തു പറയാം. ആസിഫ് ബ്രോ, ആൻഡ് വെള്ളം കുടിക്കാതെയാണ് ജീവിക്കുന്നത്. ഇനി ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, രണ്ട് കാറ്റഗറി ഉണ്ട് കേട്ടോ. ഇത് കടലിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വെള്ളം കുടിക്കും, പക്ഷേ ശുദ്ധജലത്തിൽ ഫ്രഷ് വാട്ടറിലാണെന്നുണ്ടെങ്കിൽ ഈ സംഭവം വെള്ളം കുടിക്കില്ല. അപ്പോൾ വെള്ളത്തിൽ ജനിക്കുന്നു, വെള്ളത്തിൽ ജീവിക്കുന്നു, പക്ഷേ വെള്ളം കുടിക്കില്ല. അത് ഫ്രഷ് വാട്ടറിലാണെങ്കിൽ മാത്രമാണ്. കടൽ വെള്ളമാണെങ്കിൽ അവിടെ കടൽ വെള്ളത്തിൽ ഡീഹൈഡ്രേഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി വെള്ളം കുടിക്കും. ഇത്രയധികം ക്ലൂ തന്നിട്ട് ആൻസർ കിട്ടിയില്ലെങ്കിൽ മോശമാണ് കേട്ടോ. പെട്ടെന്ന് റിസർച്ച് ചെയ്തിട്ട് ഒന്ന് ആൻസർ അയച്ചോളൂ 5000917. സ്പെഷ്യൽ വിന്നറിന, ലക്കി വിന്നറിനെ കാത്ത ഒരു സ്പെഷ്യൽ ഇവൻറ്റിൻ്റെ ടിക്കറ്റുകളാണ് വെയിറ്റിംഗ് എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമുക്കൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. ഐ'ൽ ബി ബാക്ക് വിത്ത് ദ ആൻസർ വെരി സൂൺ ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. സ്റ്റേ ട്യൂൻഡ്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
0: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11:11 യു ഹാവ് ട്യൂൺഡ് ഇൻടു ഖത്തർസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ സോണ 91.7 എഫ്എം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
0: Chennai beats.
6: Tamil head of the R.
7: In the art of podumakkolanda.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: യെസ് ഓഫ് കോഴ്സ്. അപ്പോൾ ആൻസർ റിവീലിംഗ് സമയത്തേക്ക് നമ്മൾ വരികയാണ്. ഇനി ഞാൻ ആരെയും ബോറടിപ്പിക്കുന്നില്ല. കുറേ നേരമായിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞില്ല. ഈ ചെക്കൻ എന്താ കാണിക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്താ ഇപ്പം അതിനുള്ള ഉത്തരമായിട്ട് തന്നെയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഒരുപാട് പേര് തന്നെ നമുക്ക് ആൻസേഴ്സ് ഇങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു. ഗോകുൽ കൃഷ്ണ, ഫൈനലി ഇനി കൊതു എങ്ങാണെങ്കിലും
2: കാണാനൊരു ലുക്കിലെന്നേ ഉള്ളൂ. ഭയങ്കര ബുദ്ധി.
1: അതെ, ഭയങ്കര ബുദ്ധിയാണ് ഗോകുൽ പ്രോ. എങ്ങനെ സാധിക്കുന്നു? എന്തായാലും ആ ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കൊതുവിനെയൊക്കെ വിട്ട റൈറ്റ് ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട് ആശാൻ. അമീർ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ജിഷ റൈറ്റ് ആൻസർ തന്നെയാണ്. അഖു റൈറ്റ് ആൻസർ. അവസാനം കൊടുത്ത ആ ക്ലൂ ഏറ്റിട്ടുണ്ട്, ഏറ്റിട്ടുണ്ട്. സുബൈർ ആൻസർ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാവുന്ന ജീവി കടലിലുള്ളത് കടൽ മീനാണെന്നുള്ളതാണ് സുബൈർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കടൽ മീനാണോ? ആണോ സുബൈറെ? സമീഹ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഷാ റൈറ്റ് ആൻസർ പറയുന്നു. വിശ്വം കൊട്ടാരം മാഷേ ഒരു ഗുഡ് മോർണിംഗ് പറയണേന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് വിഷസ് വിശ്വൻ ബ്രോയ്ക്ക് നേരെയാണ്. റിച്ചി റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഫർഹാന റൈറ്റ് ആൻസർ പറയുന്നു. റാഫിയ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഡോക്ടർ റബീബ റൈറ്റ് ആൻസർ. എല്ലാവരും റൈറ്റ് ആൻസറിലേക്ക് എത്തുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെ റൈറ്റ് ആൻസറിലോട്ട് വരാണ്ടിരിക്കും. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ഗെയിം സോൺ. യെസ്, അപ്പോൾ ധൈര്യം സംഭരിച്ച് നന്നായിട്ട് തന്നെ എല്ലാവരും ആ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ് ഇവൻറ്റ്, ആ ഇവൻറ്റിൻ്റെ ടിക്കറ്റ്സ് ആർക്കൊക്കെയാണ് കിട്ടാൻ പോകുന്ന, ലക്കി വിന്നേഴ്സ് ആരൊക്കെയാണ് സെലക്ട് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ശരി ഉത്തരം മീനാണ് കേട്ടോ, ഫിഷ് തന്നെയാണ്. പക്ഷേ ഇതിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല. കടൽ മീൻ വെള്ളം കുടിക്കാറുണ്ട്. അപ്പം കുറച്ച് മുന്നേ ആരോ സുബൈർ ബ്രോ ആണ് പറഞ്ഞ കടൽ മീനാണോ ഉത്തരം എന്ന് പറയുന്നുണ്ട്. പക്ഷേ കടൽ മീൻ വെള്ളം കുടിക്കും. വെള്ളം കുടിക്കാത്തത് ഫ്രഷ് വാട്ടറാണ് കേട്ടോ. ഫ്രഷ് വാട്ടറിൽ നമ്മൾ കാണുന്ന മീനാണ് വെള്ളം കുടിക്കാതെ ജീവിക്കുന്നത്. അപ്പോൾ ജീവിച്ച് അതിൻ്റെ അകത്ത് തന്നെ വളർന്ന് വലുതാവുന്ന ഈ മീന് വെള്ളം കുടിക്കാറില്ല എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ന്യൂ തിങ് ടു നോ. ആ എത്ര പേർക്ക് അറിയായിരുന്നു എന്നുള്ളത് അറിയില്ല. ഞാനും ഇന്ന് റിസർച്ച് ചെയ്യുമ്പോഴാണ് ഈ സംഭവം കണ്ടത്. അപ്പോൾ ഒരു കൗതുകമായിട്ട് തോന്നി. എന്നാൽ പിന്നെ നമ്മുടെ ലിസണേഴ്സുമായിട്ട് അങ്ങ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ഷെയറിംഗിൽ റൈറ്റ് ആൻസർ എല്ലാവരും പറഞ്ഞതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെതാ, ചെറിയൊരു ചോദ്യമായിരുന്നെങ്കിലും അതിൻ്റെ ഉത്തരവൊക്കെ ആയിട്ട് ഞാനും കൂടെ ഉണ്ടായിരുന്നു. ഇനി ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കടലിൽ ജീവിക്കുന്ന മത്സ്യങ്ങളൊക്കെ തന്നെ വെള്ളം കുടിക്കാറുണ്ട്. പക്ഷേ കടൽ വെള്ളം ഭയങ്കര സോൾട്ടി ആയതുകൊണ്ട് തന്നെ അവരുടെ ചെറിയ ചെറിയ ഗിൽസ് ഇത് ക്ലിയർ ചെയ്ത് അത്ര സോൾട്ട് കണ്ടൻറ്റ് ബോഡിയിലേക്ക് എത്തിക്കാണ്ട് തന്നെ വെള്ളം എത്തിക്കാറുണ്ട്. അതിനൊക്കെ ഉള്ള കഴിവ് ഈ ഹ്യൂമൻ ബോഡി, ലിവിങ് തിങ്സിൻ്റെ ബോഡി എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും കുറേ മിസ്റ്ററി അടങ്ങിയിട്ടുള്ള സംഭവമാണ്. ഓരോ കാര്യങ്ങളായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ആ കണ്ടുപിടുത്തങ്ങളൊക്കെ നമ്മളും ഇങ്ങനെ ഷെയർ ചെയ്ത് അറിവായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. നമ്മളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ അറിവുകളൊക്കെ തന്നെ പാസ് ഓൺ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് കടക്കുമ്പോൾ ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സോനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ തന്റെ ഭാഗത്താണ് ന്യായമെന്നറിഞ്ഞിട്ടും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൽ ഒരു ഭവനം ഞാൻ ഉറപ്പു നൽകുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Welcome, welcome, welcome back once again to Radio Sona 91.7 FM. Home delivery time. സന്ദീപാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈം നമ്മളൊരു ടെക്നിക്കൽ അപ്ഡേറ്റിലിരിക്കുക. ശരിക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്, എങ്കിലും സന്തോഷമൊക്കെ ഇങ്ങനെ അറിയുമ്പോൾ പെട്ടെന്ന് അത് ലിസണേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ എനിക്കെന്തോ ഒരു വിഷമം പോലെയാണ്. അപ്പോൾ ആ ഒരു വിഷമം മാറ്റാനായിട്ട് നമുക്ക് ഗാഡ്ജറ്റ്സിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അത്ര യൂസ്ഫുൾ അല്ല, ജസ്റ്റ് ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളൊരു ഫോൺ പെർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു ബൈ ഒരുപാട് കാശ് മുടക്കി. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അത്ര കാശൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം, നോ പ്രോബ്ലം. ഇൻഫാക്റ്റ് ആ ഒരു പോയിന്റിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പല രീതിയിലും പല കാര്യങ്ങളും നോക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഖത്തർ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഐഫോണിന് വിലക്കുറവ് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും പ്രൈസ് ഡ്രോപ്പ് ഒക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖത്തർ മാർക്കറ്റിൽ മാത്രമല്ല, ഐഫോൺ 17 മോഡലുകൾക്ക്, 17 ആ ഒരു സീരീസിലുള്ള കംപ്ലീറ്റ് മൊബൈലുകളും തന്നെ ഒരു പ്രൈസ് ഡ്രോപ്പ് ഉടൻ തന്നെ നേരിടും എന്നുള്ള ഇൻഫർമേഷനാണ് ഒഫീഷ്യലി ആപ്പിളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആ ഒരു പ്രൈസ് ഡ്രോപ്പ് ഒരു ഇന്ത്യൻ മണി 68,000 വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഹയസ്റ്റ് മോഡലിൻ്റെ ഇതാണ് പറഞ്ഞത്, ഐ മീൻ ബേസ് മോഡലിൻ്റെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ദെൻ ഓഫ് കോഴ്സ് നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. ഏത് മോഡലാണ് അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ തന്നെ വരാനുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഫോണൊക്കെ എടുക്കാൻ വെയിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം വെയിറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലുകൾ ഒന്ന് തന്നെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ദേ മാർക്കറ്റിൽ നിന്നും അറിയാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിശേഷം. ആ ഒരു വിശേഷം പറയുമ്പോൾ ഐഫോൺ 16 128 GB ഏകദേശം 2,649 ഖത്തറിയാലൊക്കെയാണ് നമ്മൾ പേയേണ്ടി വരിക. ഐഫോൺ 17 Pro 256 GB ഒക്കെ വരുമ്പോൾ 4,199 ആ ഒരു പ്രൈസ് വരുന്നത്. അതല്ല ഇനി പ്രോ മാക്സിലേക്ക് 256 GB ആണ് വരുന്നതെങ്കിൽ 4,499 ഇവിടെ ഖത്തറിൽ ഏകദേശം ആ ഒരു റേഞ്ചോടുകൂടി അടുപ്പിച്ചായിരിക്കും നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് ആസ് ഓഫ് നോ. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും ഇനി മാറ്റം വരുമോ എന്നുള്ളത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പം ചിലപ്പോൾ മണിക്കൂറുകളായിരിക്കും, ആ മണിക്കൂറാണെന്നുണ്ടെങ്കിൽ പോലും വെയിറ്റ് ചെയ്യുക. ആൻഡ് കീപ് ലിസ്ണിംഗ്, അപ്�േറ്റ്സ് ഒക്കെ നിങ്ങളുടെ അരികിൽ കറക്റ്റായിട്ട് എന്നെ എത്തിക്കാൻ ഞാനുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: action.
1: Mona Dinesha, Adimohamana, Adimoham.
0: Horror, Tanik Pogan, Anu Adilla. Or drama.
2: In the Kutumba, in the Surkaraji.
0: Ishta genre idanengilum. Ivide, ticket ready. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: ബ്രോട്ട് യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
4: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: FM.
1: கேட்டு கேட்டு கூட்டுக்கூடாம்.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: വെൽക്കം വെൽക്കം ഗുഡ് ആഫ്റ്റർനൂൺ ലിസ്ണേഴ്സ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ് 1:39 സന്ദീപാണ് കൂടിയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഏറ്റവും മനോഹരമായിട്ടുള്ള പാട്ടുകളും ഒരുപാട് ഇൻഫർമേഷൻസും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ഈ ഡ്രൈവിലിങ്ങിനെ കൂടെ കൂടുമ്പോൾ ഉച്ച സമയം ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ഫുഡിൻ്റെ വിശേഷങ്ങളിലോട്ടൊക്കെ നമുക്ക് വരാം, പക്ഷേ അതിന് മുന്നേ ഈ ഫ്രൈഡേ വരാൻ പോകുന്ന ഒരു ഇവൻറ്റിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. അപ്പോൾ മാക്സിമം കുട്ടികളൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വിൻ്റർ ടൈമിലേക്ക് കടക്കുന്നതിന് മുന്നേ വൺ ലാസ്റ്റ് ടൈം ബീച്ചിലൊക്കെ ഒന്ന് സമ്മർ ടൈം സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എൻ അമേസിംഗ് ഓപ്പർച്യൂണിറ്റി ഫോർ ഫാമിലീസ്. എസ്പെഷ്യലി ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഇവൻറ്റ്സ് ഒക്കെ ഇങ്ങനെ നടക്കുന്ന ഈ ഒരു സമയത്ത് ഒരു റിലീഫ് വേണം, ഫാമിലി ആയിട്ടുള്ള ഒരു ടൈം, ഒരു എക്സ്ക്ലൂസീവ് ടൈം ഒക്കെ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 974 ബീച്ചിലേക്ക് ഫ്ലോട്ടറീസ് ഫെസ്റ്റിവൽ എത്തുകയാണ്. 17 September ഈ വരുന്ന ഫ്രൈഡേ ആണ് ആ ഒരു ഇവൻറ്റ് വരുന്നത്. അപ്പോൾ ഇനി 3 ദിവസം മാത്രം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ മിനിസ്ട്രിയുടെ ഒഫീഷ്യൽ പേജിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ അവിടുന്ന് ലഭിക്കുന്നതാണ്. എന്താണ് എൻട്രി ഫീ കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജ് എനിക്ക് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതിയിൽ കുട്ടികൾക്കും അതേപോലെ ഫാമിലീസിനും വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ബീച്ച് ഏരിയ ആണ്. ആൻഡ് ഒരുപാട് ആക്ടിവിറ്റീസ് എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു ഇവൻറ്റിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷനിൽ നിന്നും അറിയാനായിട്ട് സാധിക്കുന്നത്. ആക്ടിവിറ്റീസ് എല്ലാം സേഫ് ആണെന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അത്രയും സേഫ് ആയിട്ട് തന്നെ സ്വിമ്മിംഗ് സോൺസും ഒക്കെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് ലേഡീസ് ഓൺലി സ്വിമ്മിംഗ് സോൺ എല്ലാം തന്നെ ഈ ഏരിയയിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഇൻഫർമേഷൻ അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ടിക്കറ്റിൻ്റെ റേറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് അണ്ടർ ദ ഏജ് ഓഫ് 6 ആണെന്നുണ്ടെങ്കിൽ ഫ്രീ എൻട്രി ആണ്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളുടെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 15 റിയാലും അതേപോലെ അഡൾട്ട്സിന് 35 റിയാലുമാണ് ആ ഒരു എൻട്രി ഫീ എന്ന് പറയുന്നത്, വിച്ച് ഇസ് ക്വയറ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു ബീച്ച് സൈഡ് വീക്കെൻഡ് ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഫ്രൈഡേ നമുക്ക് ഈ ഒരു ഇവൻറ്റ് കൂടി വരുന്നുണ്ട്. എൻജോയ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ആ ബീച്ചിൽ പോയി ഫ്ലോട്ടറീസ് ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യുക. 17 September 974 ബീച്ചിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് മറ്റൊരു മനോഹരമായ ട്രാക്കിലേക്ക് കടക്കുകയാണ്. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-56123.
1: Hi everyone, this is Vijay Shudas.
2: You're listening to
1: Radio Suno 91.7 FM.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Once again, welcome back to Radio Sun 91.7 FM Home Delivery at Time Sandhi Vana Khudayola. The studio clock il samayam 12 mani kazhinja 17 minutum 15 secondum. ഈ ടൈമിൽ നമുക്കൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. ആ ഒരു ബർത്ത്ഡേ വിഷസ് കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ഇതേ ഇപ്പോഴാണ് ബ്രോ എഴുന്നേറ്റത്. എഴുന്നേറ്റ് നേരെ മെസ്സേജ് അയക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് അഖിലേഷ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നാട്ടിൽ പോയിരിക്കുന്ന വെക്കേഷന് പോയിരിക്കുന്ന എൻ്റെ സുഹൃത്തിന് വേണ്ടി അരുണിന് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ് ആണ് വന്നേക്കുന്നത്. ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ആ ഒരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു ആദ്യം ഫ്രം ദി എൻ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

ഓൾ റൈറ്റ്. അപ്പോൾ ആ ഒരു ബർത്ത്ഡേ വിഷസ് പറയുമ്പോൾ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരേണ്ട ഒരുപാട് ചേഞ്ചസ് ഈ ഒരു സമ്മർ ടൈമിൽ നിന്ന് വിന്റർ ടൈമിലേക്ക് നമ്മൾ കടക്കുന്ന ആ ഒരു പോയിന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടുള്ള ജലദോഷവും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് വരും. അപ്പോൾ അതിനൊക്കെ ഒരു പ്രിക്കോഷണറി മെഷറായിട്ട് കുറച്ച് ഇമ്മ്യൂണിറ്റി ഒന്ന് ബിൽഡപ്പ് ചെയ്യാനായിട്ട് വൈറ്റമിൻ സി കണ്ടന്റ് ഉള്ള ഫുഡ്, വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ തന്നെ മാക്സിമം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ടൈമിലെ ഹെൽത്ത് അപ്ഡേറ്റിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഹെൽത്ത് സോൺ. സിട്രസ് കണ്ടന്റ് കുറച്ച് കൂടുതലായിട്ടുള്ള എല്ലാ സംഭവത്തിലും തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ സി എന്നുള്ളത്. അതുപോലെ ലെമൺ, അതേപോലെ നമ്മുടെ പഴത്തിൽ, ഇതിലൊക്കെ തന്നെ വൈറ്റമിൻ സി കണ്ടന്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുണ്ട്. ഗുവാവ, പേരക്കയിൽ ആൻഡ് ആപ്പിൾ. ആപ്പിൾ പിന്നെ എപ്പോൾ കഴിച്ചാലും നോട്ട് ജസ്റ്റ് വൈറ്റമിൻ സി, എല്ലാം രീതിയിലും നമ്മുടെ ബോഡിയെ ഒരു റെസിസ്റ്റൻസ് പവർ കൊണ്ടുവരാനും അതേപോലെ എനർജറ്റിക് ആയിട്ട് വെക്കാനും ആൻഡ് ആപ്പിൾ ഡേ കീപ്സ് ദ ഡോക്ടർ വേ എന്നുള്ള നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് കേൾക്കുന്ന സംഭവമാണ്. അപ്പോൾ വീട്ടിൽ കുട്ടികളുണ്ട്, നമ്മളൊക്കെ തന്നെ ഒരു സ്നാക്ക് ടൈം, അതല്ല ഓഫീസിൽ വരുന്ന ആ ഒരു സ്നാക്ക് ടൈം, ജസ്റ്റ് നമ്മൾ വേറെ ഫ്രൈഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകാണ്ട് ഈ ആപ്പിളും അതേപോലത്തെ സംഭവങ്ങൾ മാക്സിമം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ഗ്രീൻ ആപ്പിളിൽ വൈറ്റമിൻ സി കണ്ടന്റ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ ആപ്പിളാണെങ്കിൽ അങ്ങനെ, അതല്ല നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആണെങ്കിൽ വൈറ്റമിൻ സി ഇതിലൊക്കെയാണുള്ളത്. ഗ്രേപ്സിൽ വൈറ്റമിൻ സി അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് റിസർച്ച് ചെയ്തിട്ട് കഴിച്ചാൽ, ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് കുറേ ഫ്രൂട്ട്സ് പറഞ്ഞു, ഇതല്ലാണ്ട് നമുക്ക് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഫ്രൂട്ട്സിലാണ് അവക്കാഡോ നല്ലതാണ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് നല്ല രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് പവർ, ഒരു ഇമ്മ്യൂണിറ്റി പവർ കൊണ്ടുവരാനായിട്ട് സഹായിക്കുമെന്ന് എക്സ്പേർട്സ് പറയുന്നുണ്ട്. ആൻഡ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ബോഡി ഷിഫ്റ്റ് തീർച്ചയായിട്ടും നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ടുവരും. ബോഡി പ്രശ്നങ്ങൾ കൊണ്ടുവരുമ്പോൾ പനി വരാം, ചിലപ്പോൾ ജലദോഷം വരാം, ചിലപ്പോൾ ശ്വാസം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരാം. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ വിസിബിലിറ്റിയുടെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഡസ്റ്റും അങ്ങനെ ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ കാറ്റായിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ടൈമിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. അതിന് മാക്സിമം എനർജിയും ഇമ്മ്യൂണിറ്റിയും കൊണ്ട് നമ്മുടെ ബോഡി നിറയ്ക്കുക എന്നുള്ളത് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കുക. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ദ ഹെൽത്ത് സോണിൽ സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. ഇതാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വെട്ടം എന്ന സിനിമയിലെ പാട്ടിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now available on
0: Huawei App Gallery. നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ. സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ തനിഷ്ക്, as vibrant as you.
1: Home delivery.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: മറ്റൊരു ടെക് അപ്ഡേറ്റുമായിട്ടാണ് ഈ ഒരു ടൈം ദാ നിങ്ങളുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്യുന്നത്. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് ഓൺ 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. യെസ്, അപ്പോൾ ഏറ്റവും അധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന അപ്ഡേറ്റ്സുകൾ, ഈ വെയിറ്റ് ചെയ്തിരിക്കുന്ന അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ അപ്ഡേറ്റ്സോട് അപ്ഡേറ്റ്സ് ആണ്. ഏറ്റവും കൂടുതൽ ഐഫോൺ യൂസേഴ്സ് പേടിച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ഫോൺ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ചിലപ്പം ഫോണിൻ്റെ പഴയ വേർഷൻസൊക്കെ തന്നെ അപ്ഡേറ്റ് ആവുന്നില്ല, അത് ഫോണിന് ഒരുപാട് കംപ്ലയിൻസ് കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴായിട്ടുള്ള അപ്ഡേറ്റ്സിൽ, ഗ്രീൻ ലൈൻ ബ്ലൂ ലൈൻ വരുന്നു, ഇതൊക്കെ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു പോയിന്റിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഫോൺ തന്നെ പ്രവർത്തിക്കണമെന്നില്ല. അതുകൊണ്ട് അപ്ഡേറ്റിന് വേണ്ടി എല്ലാവരും റെഡി ആയിക്കോളൂ. ഇന്ന് രാത്രിയോടുകൂടി തന്നെ iOS 27 എത്താൻ പോവുകയാണ്. സോ iOS 27 എത്തുമ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റ്. അപ്ഡേറ്റിൽ AI റിലേറ്റ് ചെയ്ത, ഇമേജസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ക്യാമറയിൽ ഒരുപാട് ക്വാളിറ്റി ഡിഫറൻസ് കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് ഒരുപാട് ഫീച്ചേഴ്സും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. ഓഫ്കോഴ്സ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് എന്നുള്ളത് അറിയാനായിട്ട്. സോ ഇന്ന് രാത്രിയോടുകൂടി ആ പേടി സ്വപ്നം വീണ്ടും എത്തുകയാണ് ഒരു പുതിയ അപ്ഡേറ്റുമായി. iOS 27, ലെറ്റ്സ് സീ. ഇപ്പോൾ ഗ്രീൻ സ്ക്രീനും അല്ല റെഡ് ലൈനും എന്താ വരാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നോക്കാം. സോ ടു ഓൾ ദ ഐഫോൺ യൂസേഴ്സ്, അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ ഐ തിങ്ക് ലൈക്ക് ഇപ്പോൾ ഏറ്റവും

അധികം ടെക്നോളജി പോകുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബഗും കാര്യങ്ങളും ഒക്കെ തന്നെ ഡീകോഡ് ചെയ്ത് അവർ മാക്സിമം സോർട്ട് ഔട്ട് ചെയ്തിട്ടായിരിക്കും ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ഇന്ന് രാത്രി കൂടെ വെയിറ്റ് ചെയ്താൽ മതി ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്കാണ് പോകുന്നത്. സന്ദീപാണ് കൂടെയുള്ളത്. കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 91.7 FM.
1: Qatar's favorite radio station.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഹലോ, നമസ്കാരം, ഞാൻ അജു വർഗീസ്.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Welcome, welcome once again. Welcome back to Radio Suno 91.7 FM Home Delivery. The time Sandeep Anand Kode ullathu studio clock il samayam 12 mani kazhinja 43 minutum 4 secondum. ഈ ഒരു ടൈം എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു. ബട്ട് ബിഫോർ ഐ ലീവ് രണ്ട് ഓർമ്മപ്പെടുത്തലുകളുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ ഒരു റിമൈൻഡറിലേക്ക്, വെരി ഫസ്റ്റ് തിങ്, വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകരുത്. സമ്മർ ടൈം ഒക്കെ ചെറുതായിട്ട് കഴിഞ്ഞു. ചില ഭാഗത്തൊക്കെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു കാറ്റൊക്കെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ പോലും ആ ഒരു കാറ്റ് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ക്ലൈമറ്റ് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ചില സമയത്ത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടും ഫീൽ ചെയ്യുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെയാണ് കേട്ടോ. സോ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലൈമറ്റുമായിട്ടൊക്കെ പോകാനായിട്ട് സഡൻലി ടെമ്പറേച്ചർ ഡ്രോപ്പ് വരുന്ന ഏരിയാസൊന്നും പോയി നമ്മളങ്ങനെ അറ്റൻഡ് ചെയ്യാനായിട്ട് നിൽക്കരുത്. എസ്പെഷ്യലി ഓഫീസിൽ നിന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനാണെങ്കിൽ പോലും ആ ടെമ്പറേച്ചർ ഡ്രോപ്പ് ഭയങ്കരമായിട്ട് എൻ്റെ ബോഡിക്ക് ഒരു ജോക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അത് ആ ഒരു ഇമ്പാക്റ്റ് നമ്മളെ ചിലപ്പോൾ നെഗറ്റീവായിട്ട് തന്നെ ബോഡിക്ക് വരാനുള്ള സാധ്യതകൾ പോസിബിലിറ്റീസൊക്കെ തന്നെ നമ്മുടെ എക്സ്പേർട്സ് പറയുന്നു, ഡോക്ടേഴ്സ് പറയുന്നു. അതുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സോ മാക്സിമം വെള്ളം കുടിച്ച് ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക. സോ ദാറ്റ് ദേ വോണ്ട് ഇവൻച്വലി ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു ഗ്യാരണ്ടി നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് നമ്മുടെ ചുറ്റുപാടും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കത്ത് മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നു വെതർ കണ്ടീഷൻസ് ഡ്രൈവിങ്ങിന് ഏർലി മോർണിംഗ് ടൈം അത്ര സേഫ് ആവാത്തൊരു കണ്ടീഷനിലേക്കാണ് ഇപ്പോഴത്തെ ഈ ഒരു വീക്ക് എന്നുള്ളത്. ഹേസി ആയിട്ടുള്ള, കുറച്ച് കാണാൻ ബുദ്ധിമുട്ടുള്ള, വിസിബിലിറ്റി കുറയ്ക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓവർ സ്പീഡിങ്ങും കാര്യങ്ങളും ഒക്കെ, സ്പെഷ്യലി മോട്ടോറിസ്റ്റ് രാവിലെയൊക്കെ തന്നെ ബൈക്കൊക്കെ ഓടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ശ്രദ്ധ മാക്സിമം കൊണ്ടുവരേണ്ടതാണ്. സോ അവരുടെയിൽ ആ ഒരു ശ്രദ്ധ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ശ്രദ്ധയും നമ്മൾ ഇൻക്രീസ് ചെയ്യേണ്ടത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റോടുകൂടി ഞാനും ഇന്നത്തെ ദിവസം ദേ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുന്നു ഹോം ഡെലിവറിയിൽ. നാളെ ഒരുപാട് അപ്ഡേറ്റ്സുമായി ഫണ്ടും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആയിട്ട് കേട്ടുമുട്ടാം. This is Kathas Happiness Frequency, Radio Suno 91.7 FM.

0: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 PM ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
1: മാറ്റിനി ക്ലാസിക്സ്.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: Adi, in a birthday celebration in the cello end.
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: ഹായ്, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീ JEE കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: മാറ്റിനി ക്ലാസിക്സ്.

0: listening to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: സ്വർണ്ണ വില കൂടുമെന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡീറിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സോണാറ്റ് അൽമോദാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈ മെയ്ഡ് easier. Terms and conditions apply.
3: Action. Mona Dinesha. Adimohamana. Adimoham.
4: Horror. Thanikki pogan. Anuvada illa.
5: Or drama.
6: Ente kudumba. Ente swargaraji.
5: Ishta genre idanengilum. Ivide. Ticket ready.
1: റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyathanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.

0: മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അഷ്ടമി നിസൈം ദാ ജോയിൻ ചെയ്യാണ് കേട്ടോ.
1: യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും. ഇപ്പോ ഒന്ന് ലഞ്ച് ബ്രേക്കിനൊക്കെ വേണ്ടിയിട്ടൊന്ന് പുറത്തിറങ്ങുന്ന സമയമായിരിക്കും. എന്തായാലും സിനിമാ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് പോകണം. പക്ഷെ അതിന് തൊട്ട് മുൻപായിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് വന്നൊരു മെസ്സേജ് അതിലേക്കാണ് കേട്ടോ പോകുന്നത്. കാരണം ചില സമയത്ത് നമ്മുടെ പേഴ്സോ അല്ലെങ്കിൽ
0: സംഭവങ്ങൾ മിസ്സായി പോകാറുണ്ട്.
1: അതെ, മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ താളം തെറ്റിപ്പോവും, ആകെ മൈൻഡ് ഔട്ട് ആയിപ്പോവും. ഈ പേഴ്സ് എവിടെ പോയി, ഏതാണ്, എന്താണെന്ന് അറിയാണ്ട് ആകെതായിപ്പോവും. എന്തായാലും ഇപ്പോ തുമാമ ഭാഗത്ത് നിന്ന് ഒരു പേഴ്സും അതിനകത്തുള്ള ഈ പറഞ്ഞ ഐ ഡി കാർഡ് ഉൾപ്പെടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെ ലഭിച്ചിരിക്കുകയാണ്. മുഹമ്മദ് സഫാൻ ഷെരീഫ്, ഓക്കെ, ഇതാണ് ആളുടെ പേരെന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെ ആ ഒരു പേഴ്സ് ലഭിച്ചിരിക്കുന്നത്, മുഹമ്മദ് സഫാൻ ഷെരീഫ്. അപ്പൊ ആർക്കെങ്കിലും ഈ ഒരു വ്യക്തിനെ അറിയാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സിനും അല്ലെങ്കിൽ മറ്റ് ഡോക്യുമെന്റ്സിനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. 7794839 7794839. ഈ ഒരു നമ്പർ നിങ്ങൾക്ക് ഇപ്പൊ നോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റേഡിയോ സുനുവിലേക്ക് ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ റേഡിയോ സുനുവിന്റെ വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ആ നമ്പർ ഷെയർ ചെയ്യുന്നതായിരിക്കും.
0: ഓക്കെ, അപ്പൊ ഈ ഒരു അറിവ് നിങ്ങൾക്ക് തന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യം സ്പെഷ്യലി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ സിനിമാ വിശേഷങ്ങളിലേക്ക് നമ്മൾ എത്താനായിട്ട് പോകുന്നത്. ഇന്നലെ ഒടിയന്റെ ദിവസമായിരുന്നു.
1: അതെ,
0: അതായത് ഒടിയൻ എന്ന് പറയുന്ന പൃഥ്വിരാജ്, മഞ്ജു വാര്യർ പ്രധാന വേഷത്തിൽ എത്താൻ പോകുന്ന രാഹുൽ സദാശിവൻ ചിത്രം, അതാണ് അവിടെ നമ്മളിങ്ങനെ എന്താ പറയാ, സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് എന്ന് പറയുന്നത്.
1: ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ മുൻ ചിത്രങ്ങളൊക്കെ തന്നെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായി, എന്നാൽ അതിഗംഭീരമായി നമ്മളെയൊക്കെ തന്നെ കിടുക്കിയ
0: പേടിപ്പിക്കണം, നല്ല രീതിയിൽ പേടിപ്പിച്ചുതരാം.
1: അങ്ങനത്തെ സിനിമകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഡിയനിൽ ഇനി എന്താണ് ആ ഒരു ഫാക്ടർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ബട്ട് പേരെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഫെമിലിയർ ആയതുകൊണ്ട് വി ഓൾ ആർ ലൈക്ക് കുറച്ചും കൂടി എക്സൈറ്റഡ് ആണ്.
0: തീർച്ചയായിട്ടും, കാരണം ഒടിയൻ ഉള്ള ലാലേട്ടന്റെ മൂവി നമുക്ക് അറിയുന്ന മൂവിയാണ്. അപ്പൊ അതേ പേരിൽ തന്നെ മറ്റൊരു സിനിമ.
1: അതെ,
0: നമ്മുടെ മലയാള സിനിമയിൽ നോക്കുവാണെങ്കിൽ ഒരേ പേരിൽ വന്നിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്.
1: ഉറപ്പായിട്ടും, ആൻഡ് അതിൽ തന്നെ ഈ പറഞ്ഞ ഒടിയൻ ഒരു വൺ ഓഫ് ദി എക്സാമ്പിൾ ആണ്. പക്ഷെ മറ്റു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇതിൽ രണ്ടിലും മഞ്ജു വാര്യരുണ്ടല്ലോ.
0: രണ്ടിലും മഞ്ജു വാര്യരുണ്ട്, ശരിയാ. ലാലേട്ടൻ ഒടിയനിലും മഞ്ജു വാര്യരുണ്ട്, ഈ മൂവിയിലും മഞ്ജു വാര്യരുണ്ട്.
1: ഞാൻ ഇന്നലെ അത് സിജിലിനോട് പറയുന്നു, സിജിലേ അതിനകത്ത് പറയുന്നത് കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്നാണെങ്കിൽ ഇതിനകത്ത് ഇനി എന്ത് ഡയലോഗ്.
0: ഇത് ചിലപ്പോ നമ്മള് വിചാരിക്കുന്ന പോലെ ആവാൻ സാധ്യത ഇല്ലാന്ന് തോന്നുന്നു.
1: അതെ, വേറൊരു ചിലപ്പോ കോൺസെപ്റ്റ്
0: ആയിരിക്കാം.
1: അതെ അതെ അതെ, അതിന് പറ്റിയ പേരെന്നുള്ള രീതിയിൽ ഒടിയൻ യൂസ് ചെയ്യുന്നു
0: എന്നുള്ളത് മാത്രം.
1: അതെ,
0: അപ്പൊ എന്തായാലും ഇതുപോലെ ഒരേ പേരുള്ള മറ്റ് മലയാള സിനിമകൾ ഏതൊക്കെയാ മനസ്സിലേക്ക് വരുന്നേ? ഞങ്ങൾ ആ ലിസ്റ്റ് കയ്യിൽ വെച്ചിട്ടുണ്ട്, ഫുൾ ലിസ്റ്റ് ഒന്നുമില്ല, കുറച്ച് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്,
1: നമ്മുടെ മനസ്സിലുള്ള ചില ലിസ്റ്റ്.
0: അതിലേക്ക് ഞങ്ങൾ വരാം. നിങ്ങളുടെ മനസ്സിലുള്ള സിനിമകളുടെ പേരുകൾ ഞങ്ങൾക്ക് അയച്ചിട്ടുള്ളൂ.
1: 5000 9179 ലേക്കാണ് മെസ്സേജ് ആയിട്ട് അയക്കേണ്ടത് കേട്ടോ.

0: Radio Suno 91.7 FM, Qatar's favorite radio station. Qatar's Mandi Paradise, rich Arabian flavors my Zamzam Mandi.
1: മന്തി മക്ബി മക്ഫൂൻ മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Hi everyone, Jyotsna here.
7: You're listening to
8: Radio Suno.
6: Radio Suno, Kete Kete, Kootakoodam.

0: ഒരേ പേര് രണ്ട് സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള മൂവീസ് ആയിരിക്കും. രണ്ടും തമ്മിൽ ഒരു രീതിയിലും ബന്ധമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇങ്ങനൊരു സിനിമ പണ്ട് ഉണ്ടായിരുന്നില്ലേ എന്നൊരു തോന്നൽ. ഇങ്ങനെ ചില മൂവീസിന്റെ പേരുകൾ, അതൊക്കെയാണ് ഇവിടെ ചർച്ചാ വിഷയം. മാറ്റിനി മാഷിമിൽ അഷ്ടമി നിസയാണ് കൂടെയുള്ളത്.
1: അങ്ങനെ ഒരേ പേരിലുള്ള സിനിമകളെ കുറിച്ച് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ 2019 മമ്മൂക്ക നായകനായിട്ടുള്ള മാമാങ്കം എന്ന് പറയുന്ന സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സിനിമ പോലെ തന്നെ അതേ പേരില് നേരത്തെയും ഒരു സിനിമ റിലീസായിട്ടുണ്ട്. അത് 1979 അങ്ങനെ ഒരു മാമാങ്കം എന്ന പേരില് ഒരു ചരിത്ര സിനിമ അന്ന് റിലീസായിട്ടുണ്ടായിരുന്നത്. അതിലെ നായകൻ എന്ന് പറയുന്നത്
0: പ്രേം നസീറാണ്. അപ്പോ ഈ ഒരു സിനിമയും ഈ പറഞ്ഞ പോലെ അന്ന് ഭയങ്കര ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. അതേ പേരില് വീണ്ടും ഒരു പീരിയോഡിക് സിനിമ 2019 ഇറങ്ങിയപ്പോഴും വീണ്ടും പേര് റിപ്പീറ്റ് ചെയ്യുകയാണല്ലോ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ മറ്റ് പല സിനിമകളും ഉണ്ട് കേട്ടോ. അതിലൊന്നാണ് പിന്നെ ഉള്ളത് നായാട്ട് എന്ന് പറയുന്നത്. നായാട്ട് 2021 റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. നമുക്കറിയാം കുഞ്ചാക്കോ ബോബന്റെയും ജോജു ജോർജിന്റെയും ഒക്കെ
1: നിമിഷയും
0: സൂപ്പർ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അങ്ങ് ബുദ്ധിമുട്ടായി പോയ സിനിമയാണ് നായാട്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇതേ പേരിൽ തന്നെ 1980 എസ് ബാബു ഡിറക്ട് ചെയ്തിട്ടുള്ള ജയൻ അഭിനയിച്ചിട്ടുള്ള ഒരു
1: സിനിമയുണ്ടായിരുന്നു.
0: ഓക്കെ,
1: അപ്പൊ അങ്ങനെയുള്ള സിനിമകളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഈ ലിസ്റ്റിലേക്ക് ചേർക്കാൻ പറ്റുന്ന പേരുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് അയച്ചിട്ടുള്ളൂ 5000 009 17 എന്ന നമ്പറിലേക്ക്.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7.

0: ഒരേ പേരിൽ രണ്ട് സിനിമകൾ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ സിനിമകളൊക്കെ പലപ്പോഴും മലയാള സിനിമയിൽ വന്നിട്ടുള്ളതാണ്. അങ്ങനെ ചില സിനിമാ പേരുകൾ സംസാരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഇത് മാറ്റിനി മാഷപ്പ് അഷ്ടവീം നിസയാണ് കൂടെയുള്ളത്. നമ്മൾ കുറച്ചു മുൻപ് തുടങ്ങിയത് ഈ പറഞ്ഞ പോലെ ഒടിയനിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നായാട്ട് സിനിമയിലേക്കും അല്ലെങ്കിൽ മാമാങ്കം എന്ന സിനിമാ പേരിലേക്കും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത സിനിമ എന്ന് പറയുന്നത്
1: മദനോത്സവം എന്ന് പറയുന്ന സിനിമ. ഈ ചിത്രം സുരാജ് വെഞ്ഞാറമൂടിനെ പ്രധാന കഥാപാത്രമാക്കി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു. അതൊരു കഥ ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്ന സിനിമ. ആ സമയത്ത് ഒരുപാട് ആളുകൾ നല്ല റിവ്യൂ പറഞ്ഞ ഒരു സിനിമയായിരുന്നു മദനോത്സവം. രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളാണ് ആ സിനിമയുടെ തിരക്കഥയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും മദനോത്സവം എന്ന് ഈ പേര് പറയുന്ന സമയത്ത് ഓർക്കുന്ന മറ്റൊരു മെയിൻ സിനിമ എന്ന് പറയുന്നത് കമൽഹാസനും സരീന വഹാബും ഒക്കെ തന്നെ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന മദനോത്സവം 1978 റിലീസായിട്ടുണ്ടായിരുന്നു. 78 റിലീസായൊരു സിനിമയായിരുന്നു അത്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഹാസ്യരംഗങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത് അടൂർ ബാസിയാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സിനിമയിലെ സംഭാഷണങ്ങൾ കൊടുത്തത് തോപ്പിൽ ബാസി. അങ്ങനെ ഈ പറഞ്ഞ കുറേയധികം ലെജൻഡ്സ് വർക്ക് ചെയ്തിട്ടുള്ളൊരു ഒരു സിനിമയാണ് പഴയ മദനോത്സവം എന്ന് പറയുന്നത്. അത് തമിഴിലും ഈ ഹിന്ദിയിലും ഒക്കെ അത് റീമേക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രത്യേകതകളും ഉണ്ട്. എനിക്ക് നല്ല പാട്ടുകളും ഈ പറഞ്ഞ പോലെ തന്നെ മാടപ്രാവേ വാന്നുള്ള പാട്ടൊക്കെ ഇല്ലേ, സന്ധ്യേ കണ്ണീരി ദന്തേ സന്ധ്യേ,
0: അങ്ങനെയുള്ള
1: സാഗരമേ ശാന്തമാകുക, അങ്ങനെ ഒരുപാട് നല്ല പാട്ടുകളുള്ള സിനിമയാണ്. സലീൽ ചൗധരിയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. വി കുറിപ്പിന്റെ മനോഹരമായിട്ടുള്ള വരികൾ ഉള്ള ഒരു സിനിമ കൂടിയാണ്.
0: അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു സിനിമയിൽ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM.

0: പുണ്യ വചനങ്ങളിലൂടെ, അസത്യം മിത്രങ്ങളിലൂടെയോ ബന്ധുക്കളിലൂടെയോ വന്നാലും നിങ്ങൾ സ്വീകരിക്കരുത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: വെൽക്കം ബാക്ക്. നമ്മൾ പണ്ടത്തെയും ഇപ്പോഴത്തെയും ഒക്കെ തന്നെ പേരുകൾ, അതും സിനിമാ പേരുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം മാറ്റിനി മാഷപ്പിൽ അശ്വമീം നിസയാണ് കൂടെയുള്ളത്. അഞ്ച് സുന്ദരികൾ,
1: അതെ,
0: ഈ ഒരു സിനിമ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഈ ഒരു ആന്തോളജി രീതിയിൽ മലയാളത്തിൽ വന്നിട്ടുള്ള സിനിമകളിൽ ഒരു ആദ്യകാലങ്ങളിലെ ഒരു സിനിമ തന്നെയാണ് ഇത് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരുണ്ട് അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത് തന്നെ. ഈവൻ കാവ്യമാധവൻ ആണെങ്കിലും, നിവിൻ പോളി, വിജു മേനൻ, ജയസൂര്യ, ദുൽഖർ, ഫഹദ്, ഇങ്ങനെ ഒരുപാട് പേര് ചേർന്ന് അഭിനയിച്ചിട്ടുള്ള ഷൈജു ഖാലിദും സമീർ താഹിറും ആഷിഖബും അമൽ നീരദും അൻവർ റഷീദും ചെയ്തിട്ടുള്ള ഒരു
1: പല പല പല പല ചിത്രങ്ങളാണ്. കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടോളൂ കേട്ടോ. നല്ല കുറെ സിനിമകൾ അതിലുണ്ട് എന്നുള്ളതാണ്, ആന്തോളജിയിൽ ഉണ്ടെന്നുള്ള. കുള്ളന്റെ സുന്ദരിയൊക്കെ അതിനകത്തല്ലേ,
0: അതിനകത്ത്
1: ഇങ്ങനെ
0: പേരുകൾ മറന്നു. കുറേ മുമ്പ് കണ്ടതായതുകൊണ്ടേ 2013 ഇറങ്ങിയ സിനിമയാണ്. അപ്പം ഈ ഒരു സിനിമയുടെ ഇതേ ടൈറ്റിലിൽ തന്നെ 1968 പ്രേം നസീർ സാർ നായകനായിട്ട് എത്തിയിരിക്കുന്ന ഒരു സിനിമയുണ്ട്. അതിന്റെ പേരും അഞ്ച് സുന്ദരികൾ എന്ന് തന്നെയാണ്. എം കൃഷ്ണൻ നായർ ആയിരുന്നു അതിന്റെ സംവിധാനം എന്ന് പറയുന്നത്. അപ്പം ഈ പേര് വീണ്ടും കറക്റ്റ് ആയിട്ട് അനുയോജ്യമായിട്ട് തന്നെ എടുത്ത ആ ഒരു അഞ്ച് കഥകൾക്ക് സെറ്റ് ചെയ്തു എന്നുള്ളതാണ്.
1: എനിക്ക് കുള്ളന്റെ സുന്ദരി എന്നല്ല കേട്ടോ, കുള്ളന്റെ ഭാര്യ എന്നാണ്.
0: കുള്ളന്റെ
1: ഭാര്യ, ഓക്കെ. അപ്പൊ എന്തായാലും അഞ്ച് സുന്ദരികൾ പഴയതും പുതിയതും ഒക്കെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമയെ കുറിച്ച് പറയാട്ടോ. ഈ സിനിമ പഴയ പേരിൽ വന്നിട്ടുണ്ട്. ഊഴം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അത് വളരെ നേരത്തെ റിലീസായിട്ടുള്ള ഒരു പഴയ സിനിമയാണ്.
0: ഓക്കെ,
1: ഇതേ പേരില് മലയാളത്തില് വീണ്ടും ഒരു സിനിമ വന്നിട്ടുണ്ട്. അത് ഊഴം 1988 റിലീസായത്. ഈ ഊഴം എന്ന പേരില് 2016 ഒരു സിനിമ റിലീസായിട്ടുണ്ട് മലയാളത്തിൽ. അതിൽ നായകൻ ആരായിരുന്നു എന്നറിയാമോ?
0: എനിക്കറിയില്ല. ഈ പേര് ഞാൻ കേട്ടിട്ടുപോലും.
1: ഊഴം എന്നുള്ള പഴയ സിനിമയുണ്ട്. 2016 ഇതേ പേരിൽ ഒരു സിനിമ റിലീസായിട്ടുണ്ട്. അതിലെ നായകൻ, സംവിധായകനെ കുറിച്ച് കൂടി പറയാം.
0: ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന്, മറ്റേ ഈ സിനിമയിൽ മുൻനിര നായകന്മാരാണോ, സൂപ്പർ
1: നായകനാണ്?
0: അന്ന് പിന്നെ ഇവര് ഗസ് ചെയ്യട്ടെ,
1: മുൻനിര നായകനാണ്. ജീതു ജോസഫ് ആണ് സംവിധാനം.
0: ജീതു ജോസഫിന്റെ ഫിലിമോഗ്രഫി എടുത്ത് നോക്കിയിട്ട് തിരിച്ചു വരരുത്.
1: അതെ, നിങ്ങളൊന്ന് പെട്ടെന്ന് ആലോചിച്ച് നോക്കി, കിട്ടുമോന്ന് മനസ്സിൽ കിട്ടുമെന്ന് ആലോചിച്ച് നമുക്ക്, കിട്ടിയില്ലെങ്കിൽ ചാറ്റ്ജിപിടിയോടോ ജെമിനിയോടോ ഒക്കെ ചോദിച്ചിട്ട് ഉത്തരം പോരട്ടെ.
0: അതെ, വേഗം തന്നെ അയച്ചോളൂ 500009 17 ലേക്ക് കേട്ടോ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരംവയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-56123.
4: Safari, world-class shopping experience, Doha, Qatar,
5: and
6: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyathanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.

0: അതിനെ കുറിച്ചിട്ടായിരുന്നു ഇവിടെ ചർച്ച നടന്നുകൊണ്ടിരുന്നത്. വെൽക്കം ബാക്ക് അഷ്ടമി. നിസയാണ് കൂടെയുള്ളത്. 2006 റിലീസായ ചിത്രം, ജീതു ജോസഫ് ആണ് ഡയറക്ടർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സിനിമ 2016 ഓക്കെ, തെറ്റിപ്പോയി, ഫുൾ ഇയർ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 2016 ഇറങ്ങിയ ഈ ഒരു സിനിമയിൽ ആരാണ് നായകൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഒട്ടും വിചാരിച്ചില്ല
1: ഈ ഒരു നായകനാണെന്നുള്ളത്. പൃഥ്വിരാജ് ആയിരുന്നു.
0: പൃഥ്വിരാജിന്റെ അങ്ങനത്തെ ഒരു സിനിമ എന്റെ മൈൻഡിലേ ഇല്ല,
1: വന്നില്ല. അതാണ് അതാണ് അങ്ങനെ നമ്മൾ ഈ ഓരോ ഫിലിമോഗ്രഫി എടുത്ത് നോക്കുന്ന സമയത്ത് കുറെ താരങ്ങൾ നമ്മൾ പെട്ടെന്ന് വിട്ടുപോകുന്ന ഒരുപാട് സിനിമകൾ ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം.
0: അടുത്ത ദിവസം
1: സംസാരിക്കേണ്ട ഒരു വിഷയമാണ് പെട്ടെന്ന് തോന്നി.
0: അതെ അതെ, എന്തായാലും പൃഥ്വിരാജ് ഈ പറഞ്ഞ പോലെ ഒരു ആക്ഷൻ ത്രില്ലർ ഫിലിമായിട്ട് ആളുടെ കണക്കാക്കപ്പെടേണ്ട ഒരു സിനിമയാണ് ഇത്. ബാലചന്ദ്രൻ മേനോനും പശുപതി, പിന്നെ നീരജ് മാധവ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ദിവ്യ പിള്ളയാണല്ലേ ഇതിലെ നായിക.
1: അതെ അതെ, അങ്ങനൊരു സിനിമയായിരുന്നു ഊഴം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സിനിമയാണ്, ഇതൊരു കൗതുകം തോന്നിയ പേരാണ് കേട്ടോ. ഇങ്ങനെ സെർച്ച് ചെയ്ത് പോയ സമയത്ത് ഈ തൊമ്മനും മക്കളും എന്നുള്ള സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്.
0: നമുക്ക്
1: അറിയുന്ന സിനിമയാണ്. ഞാനൊരു കമന്റ് കണ്ടു ഫേസ്ബുക്കിലെ, ഇതുപോലെ സിനിമാ ഡിസ്കഷൻ നടക്കുന്ന ഒരു പോസ്റ്റിന്റെ താഴെ കമന്റില് ഒരാൾ എഴുതിയതാണ്, തൊമ്മനും മക്കളും എന്നുള്ള പേരിൽ സിനിമ വേറെ ഇല്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഒരാൾ തിരിച്ച് കമന്റ് ചെയ്തു, അങ്ങനെയല്ല, തൊമ്മന്റെ മക്കൾ എന്ന പഴയ ഒരു സിനിമയുണ്ട്, പിന്നെ വരുന്ന സിനിമ തൊമ്മനും മക്കളുമാണ്.
0: ചെറിയൊരു
1: അക്ഷരത്തിന്റെ വ്യത്യാസം. ഈ തൊമ്മന്റെ മക്കൾ എന്നുള്ളത് 1965 ഒരു December 24 റിലീസായ പഴയ സിനിമയാണത്. പിന്നീട് ഇതേ പേരിൽ തന്നെ തൊമ്മന്റെ മക്കളിലെ തൊമ്മനും മക്കളും എന്നുള്ള സിനിമ മമ്മൂക്കയുടെ മൂവി നമുക്കറിയുന്നതാണ്,
0: എല്ലാവർക്കും അറിയാവുന്ന മൂവി തന്നെയാണ്. എന്തായാലും ആ ഒരു തൊമ്മനും മക്കളും സിനിമയിലെ ഒരു പാട്ടിലേക്ക് നമുക്കൊന്ന് പോയാലോ. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് നിങ്ങൾ പറഞ്ഞ ചില സജഷൻസ് ഉണ്ടെങ്കിൽ അതും ഞങ്ങൾ പറയുന്നതായിരിക്കും. ഒപ്പം തന്നെ ഞങ്ങളുടെ കുറച്ചധികം സിനിമ പേരുകൾ, അതായത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ചില പേരുകൾ, അതിനെ കുറിച്ചിട്ടായിരിക്കും പറയുന്നത്. സോ കേട്ടോണ്ടിരിക്കാത്ത ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: You are listening to Radio Suno 91.7

0: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജുരി.
1: യു ആർ ലിസണിംഗ് ടു
0: ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: ഒരുപാട് സിനിമാ പേരുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഇനിയും ഒരുപാട് ലിസ്റ്റുകൾ ഉണ്ടെന്ന് പറയാം. ഈ ഭാര്യ, അങ്ങനെയൊക്കെ കുറേ സിനിമകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ളതാണ്.
3: കുറേ പേരുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പേരുകളെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് നല്ല പേരുകളുടെ മെസ്സേജുകൾ നമുക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
2: അതെ, ഇതിനൊക്കെ ഇടയിലുണ്ടല്ലോ ഈ ഇടയ്ക്ക് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഭയങ്കര കോമൺ ആയിട്ടുള്ള എന്നാ നല്ലൊരു പേരായിരുന്നു ആശ.
3: ആശ, ആ തീർച്ചയായിട്ടും.
2: നമ്മൾ ഈ ആശ വെച്ചിട്ട് ആശകളായിരം, ആശ, അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാറുണ്ടെങ്കിലും ഈ ആശ എന്ന ഒരു രണ്ട്
3: പേരില്
2: രണ്ടക്ഷരം എഴുതിയിട്ട് ആ ഒറ്റ പേരില് എന്ത് വലിയ റിവ്യൂ ആണ് വാരി കൂട്ടുന്നത്.
3: അത് മാത്രല്ല കേട്ടോ, ഇപ്പം നമുക്കറിയാലോ, ചിലപ്പോ ഇങ്ങനെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ എത്ര പേര് കാണും, അല്ലെങ്കിൽ ജെൻസി കുട്ടികൾ അല്ലെങ്കിൽ പുതിയ കുട്ടികളൊക്കെ കാണുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ ജെൻസീസ് ഒക്കെ ഭയങ്കര കയ്യടിയാണ് ഈ സിനിമയ്ക്ക്, കാരണം അത്രമാത്രം ഗംഭീരമായിട്ട് ഉർവശി, ജോജു ജോർജ് അവരുടെയൊക്കെ ആ ഒരു ഗംഭീരമായിട്ടുള്ള ആ ഒരു പ്രകടനം എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഒരു വേൾഡ് ക്ലാസ് സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് ആശയനെ ഇപ്പം എല്ലാവരും കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയും അത് ചർച്ചകളിലേക്ക് വീണ്ടും വീണ്ടും ആ ചിത്രം എത്തും എന്നുള്ളതാണ്. സഫർ സനലാണ് ആ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്.
2: എന്തായാലും ആശ എന്ന പേരില് 1980 ഒരു ഹിന്ദി ചിത്രം ഉണ്ട് കേട്ടോ.
3: ആണല്ലേ,
2: അതില് ജിതേന്ദ്രജിയും അതുപോലെ റീന റോയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഭയങ്കര ഹിറ്റായിട്ടുള്ള അന്നത്തെ വലിയ സിനിമ തന്നെയാണ്. എന്തായാലും ആ ഒരു സിനിമയിൽ മലയാളത്തിൽ നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ഉർവശി ചേച്ചി അത് ഗംഭീരമാക്കി എന്നാണ് ഇപ്പൊ എല്ലാരും പറയുന്നത്. സത്യം പറഞ്ഞുണ്ടല്ലോ, എനിക്കിനി എന്റെ ആഗ്രഹത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാള്.
3: തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ആ ലിസ്റ്റ് നോക്കുവാണെങ്കിൽ അതിൽ ഉർവശി, ശോഭൻ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇവരുടെ അടുത്തുനിന്ന് സംസാരിക്കുക, പ്രത്യേകിച്ച് ഉർവശി ചേച്ചിയുടെ അടുത്തുനിന്ന് കഥകൾ കേൾക്കാൻ ഭയങ്കര. ഇപ്പൊ എം ജി ശ്രീകുമാർ അദ്ദേഹം കഥ പറയുന്ന പോലെ തന്നെയാണ് ഇവരുടെ ഒക്കെ കഥ പറയുന്ന ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. നമുക്ക് വിഷ്വലി തരും ഇങ്ങനെയായിരിക്കും, ഞാൻ ഇങ്ങോട്ട് പോയിരുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു, അവരെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷ്വൽ ഒരു ട്രീറ്റ് പോലെയാണ് ഇവര് കഥ പറയുന്നത്. അതുപോലെ മുകേഷ്, ഇവരൊക്കെ ആ ഒരു കാറ്റഗറി വരുന്ന ആളുകളാണ്.
2: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഇപ്പം ഉർവശി ചേച്ചിയുടെ ഈ ഒരു ആശ മൂവിയുടെ പ്രൊമോഷൻസിന് വേണ്ടി പോയപ്പോ ഒരു ദിവസം ഒന്ന് ഡിഫറെന്റ് ആയിട്ട് ഡ്രസ് ഇട്ടിട്ട് ഞാൻ നോക്കുമ്പോൾ എല്ലാരോടും, മക്കളെ ഇടാ കൊള്ളാവോടാ ഡ്രസ്, ഇഷ്ടപ്പെട്ടോ എന്റെ ഡ്രസ്, ഇഷ്ടപ്പെട്ടോ എന്റെ ദുബായ് എന്നുള്ള ഫ്രണ്ട് എന്താ അവിടെ എല്ലാവരും സന്തോഷത്തിൽ പറഞ്ഞു നടക്കുന്ന കാണുമ്പോ എന്തൊരു ഇന്നസെന്റ് ആണല്ലേ.
3: അതെ അതെ അതെ. എന്തായാലും ആ സിനിമയ്ക്ക് ഒരിക്കൽ കൂടി ആശംസകൾ കൊടുക്കുന്നു. ആശ ഇനിയും തിയേറ്ററുകളിൽ തരംഗം തീർക്കട്ടെ, മറ്റ് സ്റ്റേറ്റുകളിൽ ആളുകൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കട്ടെ, സിനിമയെ കുറിച്ച് കൂടുതൽ റിവ്യൂസ് വരട്ടെ.
2: ഐശ്വര്യ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു സ്റ്റേജില്, ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് മലയാള സിനിമ അതിഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റ് ഉള്ള ഭയങ്കരമായിട്ടുള്ള നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ തരുന്ന ഒരു ഇൻഡസ്ട്രിയാണെന്ന്. അങ്ങനെയുള്ള ഓരോ സിനിമകൾ കിട്ടാനും എനിക്ക് ഭയങ്കര അത്യാഗ്രഹമാണ്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഇങ്ങനെ അയ്യോ എനിക്ക് ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ കിട്ടിയ ഒരു ചിത്രമാണ് ഇതെന്നാണ് ആള് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ആൾക്കാരും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. അത് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഇപ്പോഴത്തെ ചിത്രങ്ങൾ, ഇപ്പൊ ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഒക്കെ ഹിറ്റായ പോലെ മറ്റ്
3: സ്റ്റേറ്റുകൾ, അതെ ആശയും, അതുപോലെ ഇപ്പം പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ ആ സിനിമയ്ക്കും നല്ല റിവ്യൂ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
2: എനിക്ക് രണ്ടും പോയി കാണണം എന്നുണ്ട് കേട്ടോ.
3: അതെ അതെ. അപ്പൊ എന്നാലും രണ്ട് സിനിമകൾക്ക് പിന്നിലുള്ള ആളുകൾക്കും മുന്നിലുള്ള ആളുകൾക്കും ഒക്കെ നമ്മളുടെ സ്പെഷ്യൽ വിഷസ് പറഞ്ഞുകൊണ്ട് നമ്മള് ഇന്നത്തെ വിശേഷങ്ങൾ പതുക്കെ വൈൻഡ് അപ്പ് ചെയ്താലോ എന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്.
2: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. എനിക്ക് ഈവനിങ് ഷോ ചെയ്യാനുള്ളതാണ്. അതിനിടയിൽ ഞാൻ ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ക്യൂ ടിക്കറ്റ്സിൽ ആശ വന്നിട്ടുണ്ടോ എന്ന്.
3: യെസ്,
2: ആശ വന്നിട്ടുണ്ട്. പ്രഥമധിഷ്ഠ മറ്റേ കുറ്റക്കാർ വന്നോ കാണുന്നില്ല കേട്ടോ, അത് എത്തിയിട്ടാന്ന് തോന്നുന്നു. പക്ഷെ ആശ എത്തിയിട്ടുണ്ട്. അപ്പൊ കാണേണ്ടവർക്ക് ആശ മൂവി പോയിട്ട് കാണാനായിട്ട് പറ്റും.
3: ഓക്കെ, അപ്പൊ ഇപ്പൊ എന്തായാലും കേൾക്കാനായിട്ട് അടുത്ത പാട്ട് തന്നുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഗുഡ് ബൈ പറയുന്നു.
2: ഓക്കെ, ബൈ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds in the Puthiya Showroom. Ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evidu ninnu vaangiyathanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.
2: Good evening, good evening, listeners. Radio Suno 91.7 FM il Matinee Mashup in the time. Sandeep aanu koode join cheyyunnathu studio clock il samayam 4 mani kazhinja 53 seconds. അപ്പോൾ ഈ ഒരു ടൈമിൽ ഏറ്റവും നല്ലൊരു ഈവനിങ് വിഷസോട് കൂടി കുറച്ച് മുമ്പ് ചായപ്പാട്ടൊക്കെ കേട്ട് ചായ കുടിക്കാനുള്ള പ്ലാൻസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മൾ സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചായ കുടിക്കാനുള്ള യാത്രയിൽ തന്നെയാണ്. ആ ഒരു യാത്രയിൽ ഞാനും കൂടെ ജോയിൻ ചെയ്യുന്നു ഓൺ ഖദാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. സിനിമാ ലോകത്തെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ തുറന്നാൽ ഒരു വെഡ്ഡിങ്ങിൻ്റെ വിശേഷമാണ്. അഹാന കൃഷ്ണ ആൻഡ് ഓൾസോ നിമിഷ് രവി രണ്ടുപേരുടെയും കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ ഒരുപാട് രീതിയിൽ തന്നെ വരുന്നു. എന്തായാലും പിക്ചേഴ്സ് ഒന്നും ഔട്ടായിട്ടില്ല, കുറേ AI ഇമേജസൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. രസകരമായിട്ടുള്ള ആ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബോളിവുഡിലും ഹോളിവുഡിലും ഒക്കെയാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കാറുള്ളത്. നമ്മൾ വളരെ പ്രൈവറ്റായിട്ട് നടത്തുന്ന വെഡ്ഡിങ്ങിൻ്റെയൊക്കെ ഫോട്ടോസ് കുറച്ച് നേരം കഴിയുമ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസൊക്കെ വന്നു തുടങ്ങും. പ്രൈവറ്റായിട്ട് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ടായിരുന്നിരിക്കണമല്ലോ. അപ്പോൾ ആ ഒരു ഫോട്ടോഗ്രാഫേഴ്സൊക്കെ തന്നെ വളരെ പ്രൈവറ്റായിട്ട് വെഡ്ഡിങ് നടത്തുക എന്നൊക്കെ ഉള്ളത് പേഴ്സണൽ തീരുമാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വെളിയിൽ അകത്ത് എന്താണ് നടക്കുന്നത് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ ആ ക്യൂരിയോസിറ്റിയിലായിരിക്കും ഒരുപാട് പേര് തന്നെ AI ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമേജസ് ആൻഡ് ഓൾസോ പ്രീവിയസ്ലി ദിയാ കൃഷ്ണയുടെ മാരേജ് നടന്നപ്പോൾ ഉള്ള ഇമേജസും കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ ദേ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട്. ഒരുപാട് ആക്ടേഴ്സ് നോട്ട് ജസ്റ്റ് ഫ്രം മലയാളം ഫിലിം ഇൻഡസ്ട്രി, ഒരുപാട് ഇൻഡസ്ട്രികളിൽ നിന്നുമുള്ള ആക്ടേഴ്സൊക്കെ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ഇങ്ങനെ അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും സിനിമാ ലോകത്ത് ഇന്നതാ ഈ വിശേഷം ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ സന്തോഷമുള്ള കാര്യമല്ലേ. രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരെയാണ്. അപ്പോൾ ആ ഒരു ആശംസ അറിയിച്ചുകൊണ്ട് തന്നെ നമ്മളും ദാ പോസിറ്റീവായിട്ട് ഒരു ചായ കുടിച്ച് സിനിമാ വിശേഷങ്ങളിലേക്ക് കടക്കാൻ പോകുന്നു. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്, ഇന്ന് എല്ലാം അടിപൊളി പാട്ടുകളിൽ ാണ് ഞാൻ ദേ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ്, ഇത് റേഡിയോ സെനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഫിറ്റ്നസ് ന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
3: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: This is Matinee Masha, only on Radio Suno 91.7 FM. Matinee Masha, brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyathanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu mathram.
5: Vanna Vrindavanam

ഇടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evidu ninnu vaangiyadanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.
3: Welcome once again. Welcome back to Radio Sona 91.7 FM. Matani, Mashup in the Time. സന്ദീപാണ് കൂടെ ഉള്ളത്. നമ്മൾ ഇന്നത്തെ ആ ഒരു സിനിമാ വിശേഷങ്ങൾ തുടങ്ങിയത് അഹാന കൃഷ്ണയുടെ വെഡിങ്ങിന്റെ വിശേഷങ്ങൾ തന്നെയാണ്. ഓഫ് കോഴ്സ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ലുക്കും കാര്യങ്ങളും ഒക്കെ അറിയാനും. ആൻഡ് നിമിഷ് രവി സച്ച് എ വണ്ടർഫുൾ മൂവി മേക്കർ. ഈ ഒരു പോയിന്റ് ഓഫ് ടൈം ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് അഹാനയുടെ പോസ്റ്റാണ്. മൈ ബെസ്റ്റ് ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, പാർട്ട്ണർ, സോൾമേറ്റ്, കംഫർട്ട് പില്ലോ, ആൻഡ് നൗ ഹസ്ബൻഡ്. With you, my heart always beats slow, steady and just right. To growing old together and building a world we can call our own. Here is to being same team for life and beyond. An incredible army of people worked with me in the past. അങ്ങനെ വലിയൊരു താങ്ക് യു നോട്ടോട് കൂടിയാണ് പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പിക്ചേഴ്സ് തന്നെ ആദ്യം ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെഡിങ്ങിനെ പറ്റി കൂടുതൽ വിശേഷമൊക്കെ അറിയാനായിട്ട് വെയിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ദാ പെട്ടെന്ന് ഹനകൃഷ്ണയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ഒന്ന് നോക്കിയാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഓൾമോസ്റ്റ് എല്ലാ പിക്ചേഴ്സും ഒക്കെ തന്നെ ഇതിനകം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി തുടങ്ങുന്നുണ്ട്. ഗംഭീരമായിട്ടുള്ള ഒരു ലൈഫ് ഒരിക്കൽ കൂടി രണ്ടു പേർക്കും വിഷ് ചെയ്യുകയാണ്. കല്യാണ വിശേഷത്തിൽ നിന്നും നമ്മൾ പോകുന്നത് ആക്ഷൻ വിശേഷങ്ങളിലേക്കാണ്. സോ ഒരു ആക്ഷൻ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസിയിൽ റേഡിയോ സോണ 91.7 FM. മാറ്റണി മാച്ചപ്പിന്റെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sino.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evidu ninnu vaangiyathanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu.
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സെന്റർ 91.7 എഫ് എം എൽ. ഇത് മാറ്റണി മാഷപ്പിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ഒരു ആക്ഷൻ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് തിരിച്ചെത്താമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ധ്രുവ് വിക്രം നായകനായി പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ദാ റിലീസായിരിക്കുകയാണ്. ആ ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെയാണ് ഇനി കടക്കുന്നത്. കംപ്ലീറ്റ്ലി ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു ചിത്രമാണെന്നുള്ള ഒരു കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് ജാക്കി എന്നാണ്. നവാഗതനായ കരൺ അരവിന്ദ് കുമാറാണ് ചിത്രത്തിന്റെ സംവിധാനം. ചിത്രത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത് സന്തോഷ് ാണ്. മൈത്രി മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ നവീനും രവിയുമാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഡ്യൂഡ്, മോദരാത്രി, ഗുഡ് ബാഡ് അഗ്ലി എന്നീ സിനിമകൾക്ക് ശേഷം മൈത്രി നിർമ്മിക്കുന്ന നാലാമത്തെ തമിഴ് ചിത്രം എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട്. ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്നുള്ള കാര്യത്തിന് സംശയമൊന്നും വേണ്ട. അപ്പൊ ആ ഒരു ആക്ഷൻ പാക്ഡ് സിനിമയുടെ വിശേഷങ്ങൾ അധികം പുറത്തുവിട്ടിട്ടില്ല. ഇനി ബാക്കി വിശേഷങ്ങൾ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും ആസ് യൂഷ്വൽ. സോ ഇന്ന് എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകാനുള്ള സമയമാകുന്നു. നാളെ വീണ്ടും പാക്കലാം വിത്ത് എ ലോട്ട് ഓഫ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ 91.7 എഫ്എം. സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. മാറ്റണി മാഷപ്പിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം. സി ഓൾ.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 5 മണി കഴിഞ്ഞു 2 മിനിറ്റ് ആയിരിക്കുന്നു. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 917 ഈവനിങ്സ് തുടങ്ങാറാകുമ്പോൾ ഇവിടെ ദാ ഗുഡ് ഈവനിങ് മെസ്സേജസ് ഒക്കെ വേഗം പോന്നോട്ടെ. 5000-00917-ലേക്ക് നമ്മളുടെ ഓരോ ദിവസവും എൻഡ് ചെയ്യുന്ന മൊമെന്റിലുണ്ടല്ലോ, നമുക്ക് ആ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടാവില്ല. നേരെ തിരിച്ച് നമ്മൾ ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ പ്ലാനിനനുസരിച്ച് ചില കാര്യങ്ങൾ നടന്നു, ചില കാര്യങ്ങൾക്ക് ഒരു ഡിലേ വരുന്നു. ഈ ഡിലേ വരുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ശരിയാവും ശരിയാവും എന്നുള്ള ഒരു വലിയ വിശ്വാസം ഉണ്ടല്ലോ, ആ നമുക്ക് എപ്പോഴും വേണം. കാരണം ആ ഒരു സംഭവം ഇനി നടക്കൂലായിരിക്കും, ഷോ ഇന്നത്തോടെ കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ എന്തായാലും നടക്കൂ, അങ്ങനെയൊക്കെ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നെഗറ്റീവായിട്ടേ വരുള്ളൂ. സോ ഓൾവേസ് ബി പോസിറ്റീവ്. ഇതിപ്പോൾ ഇന്ന് നടന്നില്ല, ചില കാര്യങ്ങളൊക്കെ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, കുഴപ്പമില്ലെന്നേ, നമുക്ക് നാളെ കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാം, പ്രശ്നമില്ല. എന്താണെങ്കിലും അതിനനുസരിച്ചിട്ട് നമുക്ക് സമയം കിട്ടുന്നതായിരിക്കും. സോ വെയിറ്റ് ഫോർ ദാറ്റ് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമ്മളുടെ സമയത്തിന് വേണ്ടി നമുക്ക് കാത്തു നിൽക്കാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇവിടെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നമ്മുടെ ഈ ഒരു ഈവനിങ് ടൈം ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് പോവാണ്. ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞിട്ട് അതാ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ റെനിലിൻ്റെ അടുത്തു നിന്നാണ്. അതുപോലെ സിജി ബാബു ഗുഡ് ഈവനിങ്, എന്നാ ഉണ്ട് വിശേഷം? ദാ അടുത്ത രവിയുടെ വക ഗുഡ് ഈവനിങ് വന്നിരിക്കുകയാണ്. എന്തായാലും ഇതിൻ്റെയൊക്കെ ഇടയിൽ ഐ വോണ്ട് ടു വിഷ് മൈ ഫ്രണ്ട് ഇറ്റ്സ് എ വെഡിങ് ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യശിൻ്റെ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. അപ്പം യശിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു വിഷും കൂടി അങ്ങ് കൊടുത്തേക്കാം അല്ലേ. സോ വിഷിംഗ് വിനീത് ആൻഡ് ഗായത്രി എ ലൈഫ് ടൈം ഓഫ് ലവ്, ലാഫ്റ്റർ ആൻഡ് എൻലെസ് ഹാപ്പിനെസ് ടുഗെദർ. മേ ദിസ് ന്യൂ ചാപ്റ്റർ ബ്രിങ് യു ബോത്ത് ഇൻക്രെഡിബിൾ ജോയ് ആൻഡ് വണ്ടർഫുൾ അഡ്വെഞ്ചേഴ്സ് ആസ് യു ബോത്ത് ബിൽഡ് യുവർ ലൈഫ് ടുഗെദർ. കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞുകൊണ്ട് യശിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജാണ് രണ്ടുപേർക്കും വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ വിനീതിനോടും ഗായത്രിയോടും എൻ്റെയും വിഷസ് അറിയിക്കൂ കേട്ടോ യശ്. അതിഗംഭീരമായിട്ട് അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം മുതൽ അങ്ങോട്ടേക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഹാപ്പിനെസ് വരട്ടെ. അതിനോടൊപ്പം തന്നെ ദാ പ്രദീപേട്ട ഗുഡ് ഈവനിങ്, എന്നാ ഉണ്ട് വിശേഷം? ഇവിടെ ആരോ എനിക്ക് ഒരു വൈകുന്നേര സമയത്തൊക്കെ അയച്ചു തരുന്ന പോലെ ഫോട്ടോ എടുത്ത് മോർണിംഗിൽ അയച്ചു കൊടുത്തിരുന്നു, പുതിയൊരു ബിൽഡിംഗ് കണ്ടുപിടിക്കാൻ എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അത് ഈ പറഞ്ഞ പോലെ ഈവനിങ് സമയത്ത് അയച്ചാൽ മതി കേട്ടോ, മോർണിംഗ് ടൈമിലൊന്നും അയക്കണ്ട, കാരണം ന്യൂസ പെട്ട് പോകും. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല നല്ല പാട്ടുകളുമായിട്ട് ഞാൻ കൂടെ ഉണ്ടാവുന്നതായിരിക്കും. ഈ ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ചെയ്യുന്നൊരു ടൈം എന്ന് പറയുമ്പോണ്ടല്ലോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇറിറ്റേഷൻ ആയി പോകും. ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ അങ്ങ് ദേഷ്യം വരും, എന്താണ് വൈ ആർ യു ഗൈസ് ഡൂയിങ് ദിസ് എന്ന് തോന്നിപ്പോ. അങ്ങനെ തോന്നിയൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. എന്തായാലും ഇപ്പം നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
3: Adi, ene birthday celebration da chelo ende.
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ് ഫുഡ്, മദ് ഗൂത്ത്.
6: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
7: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
6: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
3: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ. ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം. ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 PM ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
8: മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
9: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശോഭി തിലകൻ.
10: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.

വണ്ടിയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിപ്പോ 3 ചക്രവണ്ടിയാണെങ്കിലും ശരി തന്നെ, 4 ചക്രവണ്ടിയാണെങ്കിലും ശരി തന്നെ, നമ്മൾ ഈ ഓരോരോ സിഗ്നലിലൊക്കെ പോയിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ. സിഗ്നലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചില സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ തോന്നുന്ന ചില കാര്യങ്ങൾ, ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്താട്ടോ തോന്നുന്നു പറയുന്നത്. ഒന്ന്, ബാക്കിൽ ഭയങ്കരമായിട്ട് ഈ രാത്രി സമയത്ത് വന്നിട്ട് ലൈറ്റ് അടിക്കുക, അത് ഓക്കെ ഫൈൻ, അത് വിട്ടുകളയാം. മറ്റൊരു കാര്യം, ഈ രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും ആർക്കും അങ്ങ് ഒന്ന് വെയിറ്റ് ചെയ്ത് പതിയെ പോകാനുള്ള ഒരു ക്ഷമയില്ല. അവിടെ ലൈറ്റ് കത്തിയിട്ടുണ്ടാവും, അതായത് ആ സിഗ്നൽ ഒന്ന് ഗ്രീൻ ആയിട്ടുണ്ടാവും. പക്ഷെ ഗ്രീൻ ആകുമ്പോഴേക്കും ആ ഗ്രീനായ മൊമെന്റിൽ തന്നെ, അല്ലെങ്കിൽ ഗ്രീനാകാൻ പോകുന്നു എന്ന് കാണുമ്പോൾ തന്നെ, ഏകദേശം 6-ഉം 7-ഉം അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ആൾക്കാരും തൊട്ട് മുൻപിലുള്ള വണ്ടിക്കാർക്ക് ഹോണടിച്ചു തുടങ്ങും. എനിക്കത് മനസ്സിലാവുന്നില്ല വൈ, കാരണം ആ ഗ്രീൻ ആയതിനു ശേഷം ഫ്രണ്ടിലുള്ള വണ്ടി എടുത്തതിന് ശേഷം അടുത്ത വണ്ടിക്ക് പോകാൻ പറ്റൂ, അതിനുശേഷമേ അടുത്ത വണ്ടിക്ക് പോകാൻ പറ്റൂ. എനിക്കിന്നുണ്ടല്ലോ രാവിലെ ഇതേപോലെ ഹോണടിക്കുന്നുണ്ട്, ലിറ്ററലി ഞാൻ ഒരു നിമിഷം സൈഡിലേക്ക് ഞാൻ സീരിയസ്ലി എന്ന് പറഞ്ഞ് ഒന്ന് നോക്കിപ്പോയി. പക്ഷേ എനിക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ബിക്കോസ് അത് ഗ്രീൻ ജസ്റ്റ് ആവുന്നതേ ഉള്ളൂ. ഞാനത് ആവുന്നത് അത് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്രയും ഒരു ധൃതി എന്തിനാണ്? നമ്മളെയൊക്കെ ലൈഫിൽ കുറച്ച് ഈ കാര്യങ്ങളിലൊക്കെ നമ്മളൊന്ന് ക്ഷമ കാണിക്കുന്നത് നല്ലതാണ് കേട്ടോ. അടിപൊളി പാട്ടൊക്കെ കേട്ട് ഇപ്പം ഡ്രൈവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നവർക്ക് അപ്ഡേറ്റും ഞാൻ നൽകാം, അതായത് എവിടെയെങ്കിലും ഇതുപോലെ ട്രാഫിക് ഉണ്ടോ, സിഗ്നലിൽ പെട്ട് കിടക്കുകയാണോ എന്നുള്ളൊരു കാര്യം.

ഇതിനിടയിൽ അടുത്തൊരു റാഷിദിന്റെ മെസ്സേജ് വന്നിരിക്കുകയാണ്. ഫ്രണ്ടിലുള്ള വണ്ടി സ്ലോ മൂവിങ് ഓൺ സിഗ്നൽ ലൈൻ. അത് ശരിയാണ്, നമുക്ക് നേരെ തിരിച്ചും ആവാം. ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിലുള്ള ആൾക്കാർ ഭയങ്കര സ്ലോ ആയിട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് ഇറിറ്റേഷൻ ആവും. അപ്പം എല്ലാത്തിനും ഒരു ഒരു ഒരു ഒരു പേസ് ഉണ്ടല്ലോ, ആ പേസ് വിട്ടു പോകുമ്പോഴാണ്. പക്ഷേ ചില കാര്യങ്ങൾ ഭയങ്കര അൺവാണ്ടഡ് ആണ്. ഈ അൺവാണ്ടഡ് കാര്യങ്ങൾ നമ്മൾ ആരും ചെയ്യാതിരിക്കുക. ഓക്കെ, ഒന്ന്, വെറുതെ ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ ഞാൻ തേർഡ് ട്രാക്കിലൊന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ട്രാക്കിൽ ഇറ്റ് ഇസ് ലിറ്ററലി ഫ്രീ, ഒരു വണ്ടിയില്ല. ഓക്കെ, പക്ഷേ അങ്ങ് പുറകീന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് ട്രാക്കിൽ ആരോ വെറുതെ ലൈറ്റടിച്ച് ഹെഡ്ലൈറ്റ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ തന്നെ വിചാരിച്ചു ആരാണ് ഈ ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് മനസ്സിലായില്ല. സോ അങ്ങനെ കുറച്ച് അൺവാണ്ടഡ് ആയിട്ട് വെറുതെ ഒരു റസ്തിന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ബട്ട് ഇറ്റ്സ് വെരി യുനോ ഫ്രസ്ട്രേറ്റിംഗ് അറ്റ് ടൈംസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ ഇടയിൽ നല്ല ഗുഡ് ഈവനിങ് മെസ്സേജസ് അയച്ച ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർക്കൊക്കെ തന്നെ തിരിച്ചും ഗുഡ് ഈവനിങ് പറയാൻ കേട്ടോ. ആൻഡ് നമ്മുടെ വർഗീസ് ആൻഡ് അബിത, എങ്ങോട്ടേക്കാണ് രണ്ടുപേരും കൂടി യാത്ര? ഓക്കെ, അടുത്ത മെസ്സേജ് അതാണ്, ഒരു ദിവസം നിസേനെ തുവാമിയിൽ ഇറക്കി വിട്ടത്. ഒരിക്കലല്ല, ഞാൻ നിസേനെ തുവാമിയിൽ ഇറക്കി വിട്ടാൽ എനിക്ക് തന്നെ അറിയാം, ഞാൻ തന്നെ തിരിച്ചു പോയി എടുക്കേണ്ടി വരുമെന്ന്. അതുമിതായിട്ടൊരു ബന്ധമില്ല. ഓക്കെ, അവിടെ നിന്ന് ഞാനാണ് മുക്കേറിൽ കൊണ്ടുപോയത്. ഓ അങ്ങനെ, ഓക്കെ ഓക്കെ. അത് ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ഞാനൊന്നും അറിയാണ്ട് പോയിട്ടായിരിക്കും. എവിടെയെങ്കിലും പോയി കറങ്ങി തിരിഞ്ഞ് ഷോപ്പിങ്ങും കഴിഞ്ഞ് ആരെയൊക്കെ കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇനി അത് എൻ്റെ പേരിലുണ്ട്, ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ടതാണത്. അത് കൊള്ളാം. ഒരു ബർത്ത്ഡേ വിഷ് പറയാനായിട്ടുണ്ട്. ആ ഒരു വിഷസിലേക്ക് എത്തേണ്ട ഒരു സമയം തന്നെയാണ്. സോ സിജി ചേട്ടനാണ് മെസ്സേജ് ഇരിക്കുന്നത്. സിജി ബാബു, എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്, അവൾക്കൊരു നല്ല വിഷ് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓ, 1 ഇയർ ആയില്ലേ. ലിയോറ മറിയം തനുജ്, നല്ല പേര്. ലിയോറ മറിയം തനുജിന് നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. ആ ഒരു വാവയ്ക്ക് ഒരു വയസ്സായി എന്നറിയാം. അപ്പോൾ സിജി ബാബുവിൻ്റെ വകയും റേഡിയോസിനോട് വകയും ഒരു ഹാപ്പി ബർത്ത്ഡേ.

ഓക്കെ, എന്തായാലും ഈ ഒരു സമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്രിക്കറ്റ് അപ്ഡേറ്റും കൂടി പറയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഉറപ്പായിട്ടും എന്റെ പൊന്ന മക്കളെ, ഈവനിങ് ഷോ ആയി കഴിഞ്ഞാൽ ക്രിക്കറ്റ് അപ്ഡേറ്റ് ഇല്ലാതെ എന്ത് അഷ്ടമി, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റ് ആണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ ബാറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 41 runs എടുത്ത് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നിൽക്കുന്നു. 5.4 overs ആയിട്ടേ ഉള്ളൂ. ബാക്കി വിവരങ്ങളൊക്കെ ഞാൻ ഉടൻ തന്നെ പറയുന്നതായിരിക്കും. ഇന്ത്യയുടെ ബോളേഴ്സൊക്കെ തന്നെ നല്ല ഉഷിരോടെ നിൽക്കുകയാണ്. നമുക്ക് ഒരു വിക്കറ്റ് കിട്ടിക്കഴിഞ്ഞു, ഇനി അടുത്ത വിക്കറ്റുകൾ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം. ഓക്കെ, അതിനിടയിൽ റഷീദിൻ്റെ മെസ്സേജും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഓഹോ, വേണമെങ്കിൽ അടുത്ത ലൈൻ വഴി പോട്ടെ, വണ്ടി ഓടിച്ച് പോകുന്നവരാണോ ഉദ്ദേശിച്ചത്? ശരിയാ ശരിയാ, ഏതെങ്കിലും ആൾക്കാർ വണ്ടി ഓടിച്ച് അപ്പുറത്തുകൂടെ പൊക്കോട്ടെ. ചില സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പി ആണെങ്കിൽ, ഭയങ്കര ധൃതിയൊന്നും ഇല്ലെങ്കിൽ സ്ലോ ആയിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് സമാധാനത്തിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ, പക്ഷെ നമുക്കൊരു അർജൻസി വന്നാൽ ചിലപ്പോൾ നമ്മൾ ഫാസ്റ്റ് ആവും അല്ലേ, അതാണ് സംഭവം. പക്ഷേ ഈ ഫാസ്റ്റ് ആകുമ്പോഴും മറ്റുള്ളവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല കേട്ടോ, അതൊരു കാര്യം ഞാൻ എടുത്തു പറയുന്നു. എന്നാലും പാട്ട് കേട്ട് തിരിച്ച് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ.

0: ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർ സ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ തനിഷ്ക്, ആസ് വൈബ്രന്റ് ആസ് യു.
1: This is Radio Suno
2: 91.7 FM,
1: Qatar's favorite radio station.

0: अधूरी सांस थी।
1: All hits, all day. This is Radio Suno 91.7 FM, Qatar's favorite radio station.
2: ഒരിടവില്ലെന്നും ഇതാ യു ആർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: ഹായ്, ദിസ് ഇസ് അപർണ ബാലമുരളി.
1: You're listening to Radio Suno 91.7.

0: വചനങ്ങളിലൂടെ
1: നിങ്ങൾ വെവ്വേറെയല്ല കൂടിയിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. നിസ്സംശയം ബർക്കത്ത് സംഘത്തിന്റെ കൂടെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക്. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 എഫ്എമ്മിൽ കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയിൽ രഞ്ജിത്തേ ഒരു ഓഡിയോ അയച്ചത് ഞാൻ കേട്ട്. പക്ഷേ എനിക്കത് ഈ പറഞ്ഞ പോലെ ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റിയില്ല കേട്ടോ. ആൻഡ് ഗുഡ് ഈവനിങ് അഷ്ടു എന്ന് പറഞ്ഞിട്ട് വീടെ വക മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ. ബെസ്റ്റ് വിഷസ് ടു മൈ മാനേജർ നഖീൽ. എന്താണ് മാനേജറിന് ബെസ്റ്റ് വിഷസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അതൊന്ന് പറയൂ. അതിനോടൊപ്പം തന്നെ കുറച്ച് മുമ്പ് ഞാൻ ക്രിക്കറ്റ് അപ്ഡേറ്റ് പറഞ്ഞതിൽ താങ്ക് യു പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ദിനീപേ. ആൻഡ് ഒരു സോങ് ചോദിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ എക്സ്പ്രസ് ഡീസൽ ടെർബോയിൽ നിന്നുമാണ് ആ ഒരു ഐ ആം നസീം. ഓക്കെ, നസീമിൻ്റെ മെസ്സേജാണ്. ഇത് ഏത് പാട്ടാണ് ഉദ്ദേശിച്ചത്? ഞാനൊന്ന് തപ്പിയെടുക്കേണ്ടി വരും. ഏതോ തമിഴ് പാട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, ആൻഡ് ബൂം ബൂം സോങ് ഒക്കെ കേട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് റേഡിയോസിനോട് തന്നെ ആപ്പിലൂടെയാണ്. അടിപൊളി, സോ ഹാപ്പി ഫോർ ദാറ്റ്. സാദിഖ്, ഹായ് ഹായ് ഹായ്, എന്നാ ഉണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. എന്തായാലും നമ്മളുടെ ക്രിക്കറ്റ് അപ്ഡേറ്റ് സൈഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ അതിനൊക്കെ ഇടയിൽ വേറൊരു അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ ഒരു ട്രാഫിക് അപ്ഡേറ്റുകളിലേക്ക് നമുക്കൊന്ന് പോകണമെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാഫിക് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്നലത്തെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ചില സമയത്ത് നമുക്ക് ആകെ മൊത്തത്തിൽ സ്ഥലപ്പേരുകളോ ഒരാളുടെ പേരോ കിട്ടില്ല എന്ന് പറയുന്ന പോലെ ഇന്നലെ ചില റോഡിന്റെ പേരൊന്നും കിട്ടാണ്ട് ഞാൻ കഷ്ടപ്പെട്ടു. എന്തായാലും ഇന്ന് നമുക്ക് നോക്കാം. എയർപോർട്ട് പാർക്ക് അല്ലെങ്കിൽ എയർപോർട്ട് അവിടെ നിന്നും നമ്മുടെ മത്താർ സ്ട്രീറ്റിലേക്ക് വരുന്ന വഴിയിൽ കുറച്ച് ചെറുതായിട്ട്, അതായത് ഫാമിലിക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഇത്തിരി ട്രാഫിക് ഉണ്ട് കേട്ടോ. പിന്നെ സീറിംഗ് റോഡ് നല്ല ട്രാഫിക് ഉണ്ട്, പ്രത്യേകിച്ചും അങ്ങ് റമദാ സിഗ്നൽ മുതൽ ഇങ്ങ് സീറിംഗ് റോഡ് എയർപോർട്ട് റോഡിലേക്ക്, ഓൾഡ് എയർപോർട്ട് റോഡിലേക്ക് എത്തുന്നതല്ല, അത് കഴിഞ്ഞിട്ട് കോർണിഷിലേക്ക് പോകുന്ന വഴിയിലും നല്ല ട്രാഫിക്കാണ്. നെജ്മയുടെ ഉള്ളിൽ നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. നെജ്മയുടെ ഉള്ളിലേക്ക് ഇപ്പോൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോകാതിരിക്കുക. അതുപോലെ ജയ്ത ഫ്ലൈ ഓവർ മുതൽ ഇങ്ങ് ഏകദേശം റാഡിസൺ ബ്ലൂ, അത് തന്നെ റമദാ സിഗ്നൽ വരെ, ഓ റമദാ സിഗ്നൽ വരെ അല്ല കേട്ടോ, അതിൻ്റെ കൂടെ തന്നെ ഏകദേശം മിഡ്മാക്കിൽ നിന്ന് റമദയിലേക്ക് പോകുന്ന വഴിയും നല്ല ട്രാഫിക്കാണ്. ഡീറിംഗ് റോഡിലും നല്ല ട്രാഫിക് ഉണ്ട്. ഓഹോ, ട്രാഫിക് ഇല്ലാത്ത സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ഞാൻ തപ്പേണ്ടി വരുമല്ലോ. ഇന്ന് സഭയിലും നല്ല ട്രാഫിക് ഉണ്ടല്ലോ. സബാൽ അഹമ്മദ് കോറിഡോറിൽ ഏകദേശം പറയുകയാണെങ്കിൽ സൽവാർ റോഡിൻ്റെ ആ ഒരു ഭാഗം മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ട്രാഫിക് ഉണ്ട്. സൽവാർ റോഡ് തന്നെ കുറച്ചും കൂടി ഇങ്ങെത്തുമ്പോഴത്തേക്കും ഹോൾസെയിൽ മാർക്കറ്റൊക്കെ കഴിഞ്ഞ് വരുന്ന ആ ഒരു പോർഷനിലും കുറച്ച് ട്രാഫിക് ഉണ്ട്. അൽ ഫുറോസിയ ആ സ്ട്രീറ്റിൽ നമ്മുടെ ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ആസ്പെയറിൻ്റെ മുൻപിൽ കിടക്കുന്ന റോഡ്, ആ അങ്ങനെ പറഞ്ഞാലായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുക. സോ അവിടെ നിന്നും നമുക്ക് ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെഷനിലേക്ക് അല്ലെങ്കിൽ ആസ്പെയറിൻ്റെ ആ ഒരു റോഡിലേക്ക്, ആ ഒരു ഇൻ്റർചേഞ്ചിലേക്ക്, മനാസിർ ഇൻ്റർചേഞ്ചിലേക്ക് എത്തുന്ന റോഡുണ്ട്. ദോഹ, പണ്ടത്തെ ദോഹ സൂവിൻ്റെയൊക്കെ മുന്നിലൂടെ കിടക്കുന്ന ആ റോഡില്ലേ, ആ റോഡ് സൽവാർ റോഡിൽ നിന്നും തിരിഞ്ഞ് നമ്മൾ അങ്ങനെ പോകുന്ന ആ ഒരു റോഡിൻ്റെ അവിടെ നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. അതാണ് മെയിനായിട്ട് ഇന്ന് എടുത്ത് പറയേണ്ട മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ മൊയ്തർ ഭാഗത്തേക്കൊക്കെ ചെറിയ ചെറിയ ട്രാഫിക്കുകൾ, അതായത് വലിയ ഹെവി ട്രാഫിക് അല്ല, എന്നാൽ ട്രാഫിക് ഉണ്ട് താനും അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ദോഹ അൽ ജദീദ് അവിടെയും കുറച്ച് ട്രാഫിക് ഉണ്ട്. നമ്മുടെ അൽബിദ പാർക്കിൻ്റെ ആ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ കോർണിഷ് റോഡിൽ അതിൻ്റെ മുൻവശത്തായിട്ട് കുറച്ച് ട്രാഫിക് കാണുന്നുണ്ട്. പിന്നെ നാഷണൽ തിയേറ്ററിൻ്റെ അങ്ങോട്ടേക്ക് എത്തുന്ന ഭാഗത്തും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഷെറാട്ടണിലേക്ക് എത്താറാകുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് ഷെറാട്ടൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും നേരെ നമ്മുടെ കോർണിഷ് റോഡിലൂടെ അൽബിദയിലേക്കൊക്കെ വരുന്ന ആ ഒരു പോർഷനിൽ കുറച്ച് ട്രാഫിക് ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഖലീഫ ബിൻ ഹമദ് ഇൻ്റർചേഞ്ചിൽ നിന്നും മുഹമ്മദ് ബിൻ താനി സ്ട്രീറ്റിലേക്ക് എത്തുന്ന ബിദ പാർക്കിൻ്റെ ഉൾവശം, അതായത് കോർണിഷിൻ്റെ ഭാഗമല്ല, അകത്ത് ആ ഒരു ഡോറല്ല, റോഡും നല്ല ട്രാഫിക്കിലാണ്. ഓക്കെ, ഞാൻ റോഡുകളുടെ പേരുകൾ തെറ്റരുത് വിചാരിക്കുമ്പോൾ രണ്ടു ദിവസമായിട്ട് തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി വക്ര ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില ചില കുട്ടി കുട്ടി ട്രാഫിക്കേ ഉള്ളൂ, വലിയ രീതിയിലുള്ള ഹെവി ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. മിസൈദ് റോഡിൽ കുറച്ച് ട്രാഫിക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ള ചില ട്രാഫിക് അപ്ഡേറ്റുകൾ. അപ്പോൾ എന്തായാലും ഇപ്പോൾ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും റോഡിൽ കാണുന്ന ട്രാഫിക്കുകൾ അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം 5000-9017 കേട്ടോ.
5: ബ്ലോക്കിനെ പാട്ടിലാക്കും റേഡിയോ സനോ ട്രാഫിക് അപ്ഡേറ്റ്.
4: ഈ പറഞ്ഞ ഭയങ്കരമായിട്ട് ഫ്രീ ആയിട്ട് കിടക്കുന്ന റോഡുകൾ കണ്ടാലും മെസ്സേജ് അയച്ചോളൂ, അതുവഴി ആൾക്കാർക്ക് പോകാമല്ലോ. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ദാ ബുസൈൻ പേരാണോ അങ്ങനെ, എന്തായാലും കുഴപ്പമില്ല. സിഗ്നൽ, മോൾ സിഗ്നലിൻ്റെ അവിടെ നല്ല ഫ്രീ ആയിട്ട് കിടക്കുകയാണ്, ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം നല്ല പാട്ടൊക്കെ കേട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാം. ഇതേ മുരളി എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിനിമയിൽ നിന്നും തമന്നസിൻ്റെ മ്യൂസിക് കമ്പോസിഷനിൽ അദ്ദേഹം തന്നെ പാടിയിട്ടുള്ള ഒരു പാട്ടിലേക്ക്.
1: Tamil Fresh Hatta Podo Tamil Paadal
5: Tamil Fresh Song of the Hour
6: Fresh Fresh Fresh

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sinu. വിലക്ക് ഉടുമ്പോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡീറിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സൂൺ അറ്റ് അൽബോതാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ്ക് ജ്വല്ലറി ബൈ മെയ്ഡ് ഈസിയർ. Terms and conditions apply.
2: 917 evenings. 917 evenings.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 6:26 ആൻഡ് ഈ ഒരു സമയത്ത് ഗുഡ് ഈവനിങ് അഷ്ടമി സത്യം സിഗ്നലിൽ സിഗ്നലിൽ തുറക്കാൻ വേണ്ടിയിട്ട് സമയം കാണാം. അപ്പോൾ തുടങ്ങും. ഹോണടി പലപ്പോഴും ഞാനും അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ മെസ്സേജ് വന്നിരിക്കുകയാണ്. നമ്മൾ കുറച്ച് നേരമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കുറച്ച് ധൃതി പിടിച്ചിട്ടുള്ള ചില ആൾക്കാരുടെ സിഗ്നലിലുള്ള ഹോണടിയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മളെയും വെട്ടിച്ചൊന്ന് മുന്നോട്ടേക്ക് കയറി ഒന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റ് കൊണ്ടുള്ള ഓരോരോ പ്രശ്നങ്ങളും ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. ഇപ്പം കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ ലിസ്ണേഴ്സിനോടും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്, പ്ലീസ് ഡോൺ ഡു ദാറ്റ്. ഓക്കെ, നമുക്ക് തിരക്കണ്ടോ? ഓക്കെ ഫൈൻ, ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുമോ? ഓക്കെ, ചെയ്യാൻ പറ്റും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഓൾവേസ് റിമെമ്പർ വൺ തിങ്, അവരും പോയിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര സ്ലോ ആയി. നമുക്ക് പണി തരാനിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റൊക്കെ അടിക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അതിനൊക്കെ ഓക്കെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ നമുക്ക് തന്നെ പോകണം, നമ്മൾ തന്നെ എല്ലായിടത്തും ആദ്യം തന്നെ ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ആ കാര്യത്തിൽ ഒരു രീതിയിൽ നടക്കില്ല കേട്ടോ. എന്തായാലും അതിനിടയിൽ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ മാച്ച് ഏകദേശം 13.4 ഓവേഴ്സ് ആയപ്പോൾ തന്നെ 5 വിക്കറ്റുകൾ ഇന്ത്യ എടുത്തിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ്റെ. അങ്ങനെ 5 വിക്കറ്റ് നഷ്ടത്തിൽ 97 റൺസ് എടുത്ത് നിൽക്കുന്നു. അഫ്ഗാനിസ്ഥാൻ കുറച്ചധികം പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് ബാറ്റിങ്ങിൽ, കാരണം അങ്ങനെയാണ് വിക്കറ്റുകൾ പോയി. ഓ എൻ്റെ മോനെ, പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അടുത്ത വിക്കറ്റും പോയി. അങ്ങനെ ഇപ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 104 റൺസ് എടുത്ത് നിൽക്കുന്നു. എന്തായാലും 14.5 ഓവേഴ്സ് ആയിട്ടല്ലേ ഉള്ളൂ, കുറച്ചും കൂടെ കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തായിരിക്കും ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ ഉള്ള അവസ്ഥ നമുക്ക് നോക്കാം. ആൻഡ് അതിനോടൊപ്പം തന്നെ ഇനി ഇന്ത്യയുടെ ബാറ്റിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് അപ്പോഴാണ് കുറച്ചും കൂടി ഇനി ഇൻട്രസ്റ്റിംഗ് ആവാനായിട്ട് പോകുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞാനൊരു ലൈവൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ചു വരാട്ടോ. ഒന്ന് ഫേസ്ബുക്ക് വരെ ഒന്ന് പോയിട്ട് ഒരു ലൈവ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്തുന്നതായിരിക്കും. വർണ്ണപ്പാ കിട്ടില്ല, പാട്ടും വെച്ചെന്ന് നല്ല കുറച്ച് അധികം പാട്ടും വെച്ചെന്നിട്ടാണ് പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: Frequency. Now available on Vodafone Shuf app.
1: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് ഡോട്ട് എ ഇ. ഗാർഡൻ ഓഫ് ജെംസ് ബൈ തനിഷ്ക്. As vibrant as you.
2: Hi, ഞാൻ സുജാത ചേച്ചിയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഒരിടവിൽ നിന്നും ഇതാ യുർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
4: One, seven evenings.

0: Radio Suno 91.7 FM Qatar's favorite radio station. സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സോണാറ്റ് അൽവർദാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ്ക് ജ്വല്ലറി ബൈ മെയ്ഡ് easier. Terms and conditions apply.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
3: ഹായ്, നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോലിതനാണ്.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: Presented by Joya Lucas, world's favorite jeweler.
6: Powered by
7: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
5: And
8: Marza Hypermarket, be fresh, be you. Visit your nearest store today.
9: Tamil Fresh.
10: Tamil Fresh.
11: Tamil Fresh Song of the Hour.
12: Fresh, fresh, fresh.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: 917 ഈവനിംഗ്.
4: എന്തായി എന്തായി മാച്ച് എന്തായി എന്നുള്ളൊരു ചോദ്യത്തിന് അഫ്കോഴ്സ് മാച്ചിന്റെ അപ്ഡേറ്റിലേക്ക് തന്നെ നമുക്ക് പോകണം. കാരണം ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞ് ബ്രേക്ക് ടൈം ആയിരിക്കുന്നു കേട്ടോ. ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് എടുത്തിട്ടാണ് അഫ്ഗാനിസ്ഥാൻ അന്ന് ഇന്നത്തെ ഫസ്റ്റ് ഇന്നിങ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഇന്ത്യ 160 റൺസ് എടുക്കണം, ഒപ്പം തന്നെ വിക്കറ്റുകൾ പോകാതെ നോക്കണം. പക്ഷെ വിക്കറ്റ് അതിഗംഭീരമായിട്ട് എടുത്തു കേട്ടോ. 8 വിക്കറ്റ് ബാക്ക് ടു ബാക്ക് 8 വിക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അഫ്ഗാനിസ്ഥാൻ. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഭയങ്കര ബോളേഴ്സ് ഓരോരുത്തരും അതിഗംഭീരമായിട്ടാണ് ഇന്ന് ബോളിംഗ് കാഴ്ചവെച്ചത്. അതിൽ നിതീഷ് കുമാർ റെഡ്ഡിയാണ് 3 വിക്കറ്റ് എടുത്തത് കേട്ടോ. നിതീഷ് കുമാർ 3 എടുത്തിട്ടുണ്ടെങ്കിൽ ഹർഷദീപ് സിംഗ് 2 വിക്കറ്റുകൾ എടുത്തു. പിന്നെ ബുംറയുടെ വക ഒരു വിക്കറ്റും അക്സർ പട്ടേലിന്റെ വക ഒരു വിക്കറ്റും അതുപോലെ ബിഷ്ണോയുടെ വക ഒരു വിക്കറ്റും. ഇത്രയാണ് ടോട്ടലി വിക്കറ്റുകൾ പോയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഇന്ന് നിതീഷ് കുമാർ റെഡ്ഡി അത് ഗംഭീരമായി ബോൾ ചെയ്തു. ഇനി നമുക്ക് കണ്ടറിയാം ബാക്കി ഇനി ഇന്ത്യയുടെ ഒരു ഇന്നിങ്സ് കടക്കാനായിട്ട് പോകുന്നു. ആ ഒരു ബ്രേക്ക് ടൈം കഴിഞ്ഞ് ഇന്ത്യ മാച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം കേട്ടോ. ആൻഡ് ഈ ഒരു മാച്ച് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ആരെങ്കിലും, എന്തായാലും ബാക്കി അപ്ഡേറ്റുകൾ ഞാൻ പറയുന്നതായിരിക്കും. സോ വെയിറ്റ് ഫോർ ദാറ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം കുറച്ച് മുൻപ് എനിക്ക് ഒരു പേരയച്ച് തന്നിട്ടുണ്ടായിരുന്നു സഫീറ. സഫീറെടുത്ത് ഞാൻ പറഞ്ഞു കേട്ടോ, ഒരു വലിയ ഇവൻറ്റ് വരുന്നത്. ആ ഒരു ഇവൻറ്റ് ഷഹബാസ് അമാൻ്റ് ഇവൻ്റാണ്. ഷഹബാസ് അമാൻ ഇവൻറ്റിൻ്റെ പേരുകൾ ഇപ്പോഴും നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലയാലി ഖയാൽ എന്നൊക്കെയാണ് പേരുകൾ വരുന്നത്. ഇതൊക്കെ വായിക്കാൻ പാടുകയായിരുന്നു, കാരണം ഹിന്ദി കൂട്ടിയിട്ടുള്ള കുറേ പേരുകൾ, ഈ ഖയാൽ, ഖവാലി, ഗസൽ, ഇങ്ങനത്തൊക്കെ കുറേ പേരുകൾ വരുന്നുണ്ടായിരുന്നു. ഗസൽ നൈറ്റിനൊക്കെ പറ്റുന്ന പേരുകൾ വരുന്നുണ്ടായിരുന്നു. പക്ഷേ പേര് നമ്മൾ ഇന്നലെ തന്നെ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു, അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ കുറച്ച് മുൻപ് കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് സഫീർ ഇപ്പോൾ എനിക്ക് റിപ്ലൈ തന്നിരിക്കുകയാണ്. എന്തായാലും പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്നതാണ് നമ്മളുടെ വരാൻ പോകുന്ന ഒരു ഇവൻറ്റിൻ്റെ ഒരു വലിയ ടൈറ്റിൽ ബൈ ക്യൂനിവൻസ്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകേണ്ട സമയം. തച്ചോളി വർഗീസ് ശേഖവരിൽ നിന്നും എം ജി ശ്രീകുമാർ സ്വർണ്ണലത പാടിയ പാട്ട്.

0: brought to you by Danat.
1: പുണ്യ വചനങ്ങളിലൂടെ നിങ്ങൾ പരസ്പരം ഏർപ്പെടുന്ന കരാറുകൾ പാലിക്കണം.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം ഏകദേശം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ആൻഡ് ഈ ഒരു സമയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ആൻഡ് ഐ റിയലി വോണ്ടഡ് ടു ടെൽ യു ഓൾ ബിക്കോസ് ഇങ്ങനെയൊക്കെ ഞാൻ വല്ലപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഇത് മുമ്പ് കണ്ടിട്ടുണ്ടെന്നും. ആൻഡ് ദിസ് ഇസ് ഫ്രം ജ്യോതിക. ജ്യോതിക മീൻസ് ദ ആക്ട്രസ് ജ്യോതിക. ജ്യോതികയും സൂര്യയും അങ്ങനെ ദ സീക്വൽ എന്ന് പറഞ്ഞിട്ട് A war renewal celebrating 20 years of love and war ennu parattoru oru video oru glimpses ittirikkana that they are like endha paraya veendum oru remarriage ennokke parayille adu pole oru 20 years inde celebration ennulla reethil avare relationship inde avare marriage inde oru celebration ennulla reethil they like married again ennu venengil parayam pakshe oru destination ennulla reethil portha video vechittu it's like she is coming with her son അതിനോടൊപ്പം തന്നെ സൂര്യയുടെ കൂടെ അവരുടെ മോളുണ്ട്. അപ്പം ഇങ്ങനെ നിന്നിട്ട് അവരുടെ ഫാമിലി എല്ലാവരും അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും നിന്നിട്ട് ഒരു ഒരു മാരേജ് ഫംഗ്ഷൻ പ്രോപ്പർലി പറയുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു മാരേജ് ഫംഗ്ഷൻ പോലെ തന്നെ ഒരു വീണ്ടും ഒരു റീമാരേജ് ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ വെച്ച് നടന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ വാട്ട് ഷീ വോണ്ട്സ് ടു ടെൽ ടു സൂര്യ എന്നുള്ള രീതിയിൽ ജ്യോതിക പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പോസ്റ്റാണ്. ഓ വാ, എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. അങ്ങനെ ഒരു 20 years ഓഫ് ലവിൽ അവർ റീമാരേജ് ചെയ്യുക, അതിനെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക, ആൻഡ് ആനിവേഴ്സറി ഇങ്ങനെയും സെലിബ്രേറ്റ് ചെയ്യാം എന്ന് കാണിച്ചു തന്ന വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ കപ്പിൾ ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് പറയണം, അല്ലെങ്കിൽ ഏറ്റവും ജെനുവിൻ കപ്പിൾ ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് പറയണം. എന്തായാലും അവരെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഏറ്റവും എനിക്ക് അവർ രണ്ടുപേരും ഉള്ളതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഏതാന്ന് വെച്ചാൽ അത് സിലൊന്നൊരു കാതൽ തന്നെയാണ്. എപ്പോഴും ഓൾവേസ് കാക്കക്കാക്ക ഇഷ്ടമാണ് എനിക്ക്. എന്നാലും വേറെ ഒരുപാട് സിനിമകളുണ്ട്, ബട്ട് അതിൽ ഈ ഒരു പാട്ടെന്തോ എനിക്ക് എപ്പോഴും സൂര്യ ജ്യോതിക എന്നൊക്കെ പറയുമ്പം പെട്ടെന്ന് വരുന്ന പാട്ടുകളിൽ ഒന്നാണ്.

പാട്ടിന്റെ കൂടെ വൈ കാൻ വി ജസ്റ്റ് വിഷ് ദ അതർ ബ്യൂട്ടിഫുൾ കപ്പിൾസ് ഓൾസോ ഹാപ്പി മാരീഡ് ലൈഫ്. നമുക്ക് കുറച്ച് മുൻപ് തന്നെ കാണാനായിട്ട് സാധിച്ചു. ഇപ്പോൾ എനിക്കൊന്ന് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര തരംഗമായിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ദാറ്റ് ഈസ് നിമിഷ് രവി അഹാന മാരേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടും കൂടി ഞാനൊരു പാട്ട് വയ്ക്കാണ് കേട്ടോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് അവർ രണ്ടുപേരും വർക്ക് ചെയ്തിട്ടുള്ള മൂവീസിൽ ഒന്ന് ലൂക്കയാണ്. ലൂക്കയിൽ സിനിമാറ്റോഗ്രാഫറായിട്ട് മാൻ ഷീസ് ആസ് എ ആക്ട്രസ്. അപ്പം അതുകൊണ്ട് തന്നെ അതിലെ ഒരു സോങ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് അതിനോടൊപ്പം തന്നെ രണ്ട് പേർക്കും സൂര്യ ജ്യോതിക്ക് ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. റീമാരീഷ് അല്ലെങ്കിൽ ഒരു 20 years ഓഫ് ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ വിഷസ് അറിയിക്കുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹാപ്പി മാരീഡ് ലൈഫ് ടു അഹാന കൃഷ്ണ ആൻഡ് നിമിഷ് രവി.

0: Radio Suno 91.7 FM Qatar's favorite radio station. നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് ഡോട്ട് എ ഇ. ഗാർഡൻ ഓഫ് ജെംസ് ബൈ തനിഷ്ക്. As vibrant as you.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
2: In association with Nesto Hypermarket, now open at Old

0: വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടെയുള്ളത്. ഇന്നത്തെ ദിവസം കുറച്ചധികം മാച്ച് അപ്ഡേറ്റുകളും അതിനോടൊപ്പം ബാക്കി ഓരോരോ ഖത്തറിൽ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇനി ഇതിനിടയിൽ നമുക്കൊരു ചോദ്യം കൂടി ആയാലോ. അപ്പൊ ആ ചോദ്യത്തിലേക്ക് കടക്കേണ്ട സമയമാണ്. ചോദ്യം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മാച്ചിന്റെ അപ്ഡേറ്റ് എന്തായിരുന്നതായിരിക്കും.
1: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
0: അയ്യോ, എന്റെ കയ്യിൽ ചോദ്യം എന്ന് പറയാൻ ചോദ്യം കുറച്ച് ലോങ് ആയി പോയല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? ഞാനതാ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നത്. കാരണം എന്റെ ചോദ്യം ഒരു മിനിറ്റ് 10 സെക്കൻഡ് ഉള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, നെക്സ്റ്റ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത് ഒരു റീമിക്സ് ആണ്. റീമിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഞാനായിട്ട് അല്ല ഒരു ഒരു മിനിറ്റിൽ കൂടുതലുണ്ടാവും മിക്കവാറും കുറേ പാട്ടുകൾ. അതായത് ഇപ്പം അതിനകത്ത് തമിഴ് ഉണ്ടാവാം, തെലുങ്ക് ഉണ്ടാവാം, മലയാളം ഉണ്ടാവാം, പക്ഷെ നമ്മൾ റീൽസിലൊക്കെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് പാട്ടുകളായിരിക്കും. അപ്പം ഈ പാട്ടുകളുണ്ടല്ലോ, ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഡി ജെ മിക്സ് പോലെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് മിക്സ് പോലെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. സോ ഇതാണ് നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഇത് കേട്ടതിന് ശേഷം ഇതിൽ എത്ര പാട്ടുകളുണ്ടെന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഒരു പാട്ടിൻ്റെ തന്നെ ബാക്കി വേർഷൻ ആയിരിക്കും കുറച്ച് കഴിഞ്ഞ് കേൾക്കുന്നത്. ഈ എത്ര പാട്ടാണോ ഇതിലുള്ളത് ആ പാട്ടിനെ തന്നെ ഇവർ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മിനിറ്റിന് മുകളിലുള്ള ഓഡിയോ ഫുൾ കേട്ടിട്ട് പറയണം എത്ര പാട്ട് ഈ ഓഡിയോയിലുണ്ടെന്ന് കേട്ടോ. അപ്പൊ കേൾക്കാൻ റെഡിയാണോ? അപ്പോൾ ഫുൾ സോങ് ഞാൻ പ്ലേ ചെയ്യാനായിട്ട് പോവാണ്. ശ്രദ്ധിച്ച് കേൾക്കുക, 1 മിനിറ്റ് 17 സെക്കൻഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം എത്ര പാട്ടുകളാണ് ഈ ഒരു ഫുൾ ത്രൂ ഔട്ട് ഈ ഒരു മിക്സിലുള്ളത് പറയാം.

ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എന്തായാലും കേട്ടതിന് ശേഷം എത്ര സോങ് ഇതിൽ നിങ്ങൾക്ക് കിട്ടി? ഈ ഒരു ത്രൂ ഔട്ട് 1.17 മിനിറ്റ്സ് ഇതിൽ എത്ര സോങ് കിട്ടി? ഞാൻ വീണ്ടും പറയുന്നു, റാഷിദേ പാട്ടുകൾ റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ പല പല വേർഷൻസ്, അതിൻ്റെ തുടക്കത്തിലെ മ്യൂസിക് ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പാട്ട് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ തന്നെ ഒരു ഫീമെയിൽ വേർഷൻ കുറച്ച് കഴിഞ്ഞിട്ടിട്ടുണ്ട്. അസോ അങ്ങനെ ഇരുന്ന് എണ്ണരുത്, കറക്റ്റായിട്ട് പാട്ട് മനസ്സിലാക്കി തന്നെ എണ്ണണം, എന്നാലേ കിട്ടുള്ളൂ. അയ്യോ, എല്ലാവർക്കും തെറ്റുത്തരാണല്ലോ കിട്ടുന്നത്. ഇത് ഏത് ഡി ജെ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി എനിക്കിഷ്ടമുള്ളൊരു മിക്സൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ കുറച്ച് ഞാൻ നോക്കിയിട്ട് ഞാൻ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇതെനിക്ക് കേട്ടപ്പോൾ ഭയങ്കര രസമുള്ളൊരു മിക്സായിട്ട് ഫീൽ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാം എന്ന് വിചാരിച്ചത്. ഷെടാ, എല്ലാവരും പറയുന്നത് റോങ് ആണല്ലോ. ഓഹ്, സുദീപ് പറയുന്നത് 9, എനിക്ക് വയ്യ. ഇത് അതിലെ ഓരോ പോർഷൻ കേട്ടിട്ട് ഇത് ഈ ഓക്കെ 1, 2, 3 അങ്ങനെ ഉണ്ടാൻ പാടില്ല. ഇത് ഒരു ഫസ്റ്റ് പാർട്ടിൻ്റെ തന്നെ കുറേ പോർഷനാണ് ഇൻ ബിറ്റ്വീൻ ഉള്ളത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ആലോചിച്ചിട്ട് മെസ്സേജ് അയക്കൂ. ഇതാരാണ്? മാസ്റ്റർ സിസ്റ്റം ആരാണ്? ഈ മാസ്റ്റർ സിസ്റ്റത്തിൻ്റെ പേരും കൂടി അയക്കൂ. നിഖിലിൻ്റെ മെസ്സേജ് ഇല്ല. സുദീപേ ശരിയല്ല, റൽക്ക് ശരിയല്ല, വിനീതേ അല്ല, അതല്ല ആൻസർ. ഒന്നും കൂടി നിങ്ങൾ ആലോചിച്ചിട്ട് മെസ്സേജ് അയക്കൂ. ഫിനീത് ഫ്രാൻസിസ് തെറ്റുത്തരമാണ്. ഓക്കെ, അടുത്തത് റാഷിദിൻ്റെ മെസ്സേജ് ഉണ്ട്. റാഷിദ് എന്തോ ഫോട്ടോ അയക്കുന്നുണ്ട്, ഞാൻ നോക്കാം. ആൻഡ് ഷബീർ, ഓക്കെ ഷബീറെ, ഷബീർ പറഞ്ഞത് റൈറ്റ് ആൻസറാണ് കേട്ടോ. ഓക്കെ, ഷബീറിൻ്റെ കറക്റ്റ് ഉത്തരമാണ്. ഓക്കെ, ഷബീർ മാത്രം ഇതുവരെ ആയിട്ട് റൈറ്റ് ഉത്തരം പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് എല്ലാവരും മെസ്സേജ് അയക്കൂ, പെട്ടെന്ന് തന്നെ അയക്കൂ 5000997. ഞാൻ ഒരിക്കൽ കൂടി ഈ പറഞ്ഞ പോലെ കേൾപ്പിക്കണമോ? കേൾപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കേൾപ്പിക്കാം, അതിനുശേഷം പിന്നെ നമ്മൾ നേരെ അടുത്ത ഈ പറഞ്ഞ പോലെ പരസ്യങ്ങളിലേക്കും അത് കഴിഞ്ഞിട്ടുള്ള പാട്ടിലേക്കും അത് കഴിഞ്ഞിട്ടുള്ള ആൻസേഴ്സിലേക്കും ഒക്കെ തന്നെ എത്തുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി തെറ്റുത്തരം അയച്ചതുകൊണ്ട് ഇത്രയും അയച്ചതുകൊണ്ട് ഒന്നും കൂടി ഞാൻ പ്ലേ ചെയ്യുന്നു.

0: എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള മെസ്സേജുകളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരാൾ പറയുകയാണ് ഷെബീർ ബ്രോ ഒന്ന് ഇൻബോക്സ് ചെയ്യാമോ ആൻസർ എന്ന് ചോദിച്ചുകൊണ്ട്. പറ്റൂലെ മോനെ, റയാൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ. ഇല്ല, കുറഞ്ഞു പോയി. സുനിൽ ചേട്ടൻ അയച്ചിരിക്കുന്നു, സുനിൽ ടൊയോട്ട. ഓക്കെ, റൈറ്റ് ആൻസർ അല്ല. ഓക്കെ, ഐസൽ ആൻഡ് ഇതെന്ത് ആസി ആഹിൽ അസീം അയച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തതാ നിഖിലിൻ്റെ മെസ്സേജ്, വിനീതിൻ്റെ മെസ്സേജ്, ഷെഫീഖിൻ്റെ മെസ്സേജ് ഉണ്ട്, റാഷിദ്, സഫ്ദർ. ഓ, കുറേ പേരുടെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല. പാണ്ടിപ്പടയോ? ആഹാ, ഇത് ഏതാണെന്ന് ഞാൻ ചോദിച്ചില്ല. പാണ്ടിപ്പടയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഉറപ്പല്ലേ? പക്ഷെ അതിനകത്ത് വേറെയും പാട്ടുകളുണ്ട്. അപ്പോൾ എത്ര പാട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. ജാഫറിൻ്റെ മെസ്സേജ് ഉണ്ട്, ഹബീറിൻ്റെ മെസ്സേജ് ഉണ്ട്. എന്തായാലും ആൻസേഴ്സ് ഒക്കെ നമുക്ക് നോക്കാം. എന്താണ് റൈറ്റ് ആൻസർ എന്നൊക്കെ ഞാൻ തിരിച്ച് വന്നിട്ടും പറയുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: This is Radio Suno 91.7 FM, Qatar's favorite radio station. This is
2: Radio Suno 91.7 FM,
1: Qatar's happiness frequency. Now available on Google Play Store
2: and
1: App Store.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: Presented by Joya Lucas, world's favorite jeweler.
2: Powered by
4: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood tudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707
1: and
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈസ് ദിസ് ഹൈ ഓർ ലോ, ഒരു ക്ലൂ എങ്കിലും തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. റെൽഖിനോട് എനിക്ക് പറയാനുള്ളത്, താങ്കൾ കൂടുതൽ ഹൈയും അല്ല, കൂടുതൽ ലോയും അല്ല. ഓക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 50 സോങ് ഉണ്ടെന്ന് ചോദിച്ചോ. താങ്കൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു ഏകദേശം 45-നും 55-നും ഇടയിലാണ്. എനിക്കിങ്ങനെയൊക്കെ ക്ലൂ തരാൻ പറ്റുള്ളൂ. എന്നാൽ പിന്നെ ഞാൻ അങ്ങ് ആൻസർ പറഞ്ഞിരുന്നതിലും തല്ലേ കൊള്ളാമല്ലോ. താങ്കളുടെ യഥാർത്ഥ പേരൊന്നും എനിക്ക് മെസ്സേജ് അയക്കൂ. എന്നാലും മെർലിൻ്റെ മെസ്സേജ് ഞാൻ കണ്ടു. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല, ഒരു 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആരടത് റാഷിദ്, എൻ്റെ മോനെ പൊളിച്ചിട്ടാ. പക്ഷെ റോങ് ആൻസറാണേ. തൻസീറിൻ്റെ മെസ്സേജ് ഉണ്ട്, അതുപോലെ എസ് എന്ന് മാത്രം എഴുതിയൊരു അക്കൗണ്ടിൽ നിന്നും എനിക്ക് മെസ്സേജുകൾ വരുന്നു. ബാക്കിയുള്ള മെസ്സേജ് ഞാൻ വായിച്ചോ? ആ ഇനിയുണ്ടല്ലേ. ഓഹ്, ബാക്കി മെസ്സേജൊക്കെ ഞാൻ വായിക്കാതെ. സിദ്ദീഖിൻ്റെ മെസ്സേജൊക്കെ ഉണ്ട്. ആൻഡ് ഞാൻ ആൻസറിലേക്കൊക്കെ എത്തുന്നതായിരിക്കും, ഉറപ്പായിട്ട് എത്തുന്നതായിരിക്കും. പക്ഷേ 7:51 ഈ സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മാച്ചിൻ്റെ അപ്ഡേറ്റ് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. കാരണം ഇപ്പം ജയിക്കും, ഇപ്പം ജയിക്കും 14.4 ഓവറിൽ ഇപ്പം ജയിക്കും. 15 ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ്, കാരണം 3 നഷ്ടത്തിലായിരുന്നു ഇന്ത്യ നിന്നിരുന്നത്. 159 റൺസ് എടുത്ത് നിൽക്കുകയാണ്. ഇനി ഒറ്റ റണ് മതി, അതായത് 160 മതി. അതിഗംഭീരമായിട്ടുള്ളൊരു ഒരു ബാറ്റിങ്ങുമായിരുന്നു, ബൗളിങ്ങുമായിരുന്നു ഇന്ത്യയുടെ ടീം, ഫുൾ ടീം നോക്കിക്കഴിഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് മുൻപ് ഫസ്റ്റ് ഇന്നിങ്സിലാണെങ്കിൽ പോലും ബൗളിങ്ങിൽ അതിഗംഭീരമായിട്ട് ഇന്ത്യൻ ടീമിൽ തന്നെ നമ്മുടെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ 3, അത് കഴിഞ്ഞ് ഹർഷദീപ് സിംഗിൻ്റെ 2, ബാക്കി അക്സർ പട്ടേലും ബിഷ്ണോയും ബുംറയുടെയും ഒക്കെ തന്നെ ഓരോരോ വിക്കറ്റുകളും ഒക്കെ നമ്മൾ എടുത്ത് പറഞ്ഞൊരു കാര്യമാണല്ലോ. ഇപ്പോൾ ദാ ഇന്ത്യയുടെ ഇന്നിങ്സ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഏകദേശം ദാ സഞ്ജു സാംസൻ്റെ 33 16 ബോളിൽ നിന്നും, അഭിഷേക് ശർമ്മയുടെ 33 17 ബോളിൽ നിന്നും, ഇഷാൻ കിഷൻ്റെ 33 22 ബോളിൽ നിന്നും, ശ്രേയസ് അയ്യർ 3 ഇന്ന് എടുക്കാൻ പറ്റുള്ളൂ, തിലക് വർമ്മ 14. ഇതായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഒരു ബാറ്റിംഗ് നിര എന്ന് പറയുന്നത്. അപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ ഗംഭീരമായിട്ട് ബാറ്റ് ചെയ്തു. ആൻഡ് 14.4 ഓക്കെ, 14.4 ആയപ്പോഴേക്കും 159 എത്താനും പറ്റി. ആൻഡ് ഒരു ഡിസിഷൻ നടക്കുകയായിരുന്നു. ഞാൻ കുറച്ച് മുമ്പ് എത്രയായിരുന്നു, 4 എന്നല്ലേ പറഞ്ഞത്. ഓക്കെ, ദ ലാസ്റ്റ് വിക്കറ്റ് വാസ് ഗോയിങ് ഓൺ റിവ്യൂ ആൻഡ് ഇറ്റ് ഇസ് 3 ആക്ച്വലി. അപ്പോൾ 3 നഷ്ടത്തിൽ നിൽക്കുന്നു. ഇനി 32 ബോൾ ബാക്കിയുണ്ട്, ആകെ വേണ്ടത് ഒരേ ഒരു റണ്ണും. ഇഷാൻ കിഷനും തിലക് വർമ്മയാണ് ഇപ്പോൾ ബാറ്റിങ്ങിലുള്ളത്. ഇഷാനാണ് ഓൺ സ്ട്രൈക്ക്. അപ്പോൾ ആ ഒരു 1 കൂടി എടുത്ത് ഇപ്പം തന്നെ ജയിക്കുമെന്നുള്ളൊരു കാര്യം നിങ്ങളെ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, അതൊന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകണം, ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ആ പാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് മുൻപ് ചോദിച്ച പാട്ടുകളുടെ ആൻസർ പറയുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് പേര് വെയിറ്റിങ്ങിലാണെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ച് നേരം വെയിറ്റ് ചെയ്യൂ, കാരണം ഈ പറഞ്ഞ പോലെ 10, 15 ഒക്കെ ആൻസർ വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അതൊക്കെ റോങ് ആൻസേഴ്സാണ്. നേരെ തിരിച്ച് കുറച്ച് പേരൊക്കെ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. കുറച്ചധികം ആൾക്കാർ ഇപ്പോൾ റൈറ്റ് ആൻസേഴ്സ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് റൈറ്റ് ഉത്തരം പറയുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളിവിടെ കേട്ടുകൊണ്ടിരിക്കുക കഥ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോസ് നോ 91.7 FM. ആൻഡ് നമ്മൾ കേൾക്കുന്നത് ഓം ശാന്തി ഓമിൽ നിന്നുള്ളൊരു ബ്യൂട്ടിഫുൾ സോങ്ങാണ്.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Riziyariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 8 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആകുമ്പോൾ കുറച്ചു പേരൊക്കെ ഇവിടെ വെയിറ്റിംഗിലാണ്. കാരണം ഞാൻ എന്താണ് ആൻസർ പറയുന്നതെന്ന് അറിയാനായിട്ട്, എന്തായാലും ആ ആൻസറിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് കുറച്ച് മുമ്പ് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിട്ടോ. ഞാൻ അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും 39-38 റൺസ് എടുത്ത് നിൽക്കുന്ന ഒരു സമയമായിരുന്നു രണ്ടുപേരും ആ ഒരു ഇതിൽ നിന്ന്. അപ്പോൾ തൊട്ട് മുമ്പ് ഞാൻ സഞ്ജു സാംസൺ പറഞ്ഞിട്ട് നേരെ അഭിഷേക് ശർമ്മയുടെ ഇതാണ് പറഞ്ഞത്, റണ്ണാണ് പറഞ്ഞത്. ഐ എം സോ സോറി. സഞ്ജു ഇന്ന് 57 റൺസ് എടുത്തു കേട്ടോ. 22 ബോളിൽ നിന്നും 57 റൺസ് എടുത്തിട്ടാണ് സഞ്ജു സാംസൺ അതിഗംഭീരമായിട്ടുള്ള ബാറ്റിംഗ് ഇന്ന് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ 39 റൺസ് 19 ബോളിൽ നിന്നും, ഇഷാൻ കിഷൻ 23 ബോളിൽ നിന്നും 38 റൺസുമാണ് ഇന്ന് എടുത്തിട്ടുള്ള റൺസ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ബോൾ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരേ ഒരു റൺ മാത്രം മതിയായിരുന്നു. അപ്പോഴേക്കും ഇഷാൻ കിഷൻ ഒരു 4 കൂടി അടിച്ച് അങ്ങനെ 163 റൺസ് എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ മാച്ചിൽ ഇന്ത്യ അതിഗംഭീരമായിട്ടുള്ള ലീഡിലേക്ക് കയറി കഴിഞ്ഞു. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ നമ്മുടെ ഗെയിം ബോക്സ്
3: 917 ഈവനിംഗ്സ് ഗെയിം ബോക്സ്.
4: ഈ ഗെയിം ബോക്സിലെ ചോദ്യം, അതായത് നമ്മൾ കുറച്ച് മുമ്പ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്ന പാട്ട്, അതിനകത്ത് കുറേ കട്സ് ഉണ്ടെങ്കിലും ഇത് ഏതൊക്കെയാണ് പാട്ടുകൾ എന്ന് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പേര് 5-ന്നും 6-ന്നും 7-ന്നും 8-ന്നും 9-ന്നും 10-ന്നും ഒക്കെ പറഞ്ഞെങ്കിലും ആൻസർ എന്ന് പറയുന്നത് ആക്ച്വലി 4 കേട്ടോ. ഇതൊന്നാണേ. ഇത് ആക്ച്വലി പാണ്ടിപ്പടയിലെ സോങ് തന്നെയാണ്, അതിന്റെ തുടക്ക ഭാഗമാണ്. ഇത് 3 പാട്ടാണ്. ഇത് ആദ്യത്തെ ബാക്കി പാട്ടിന്റെ ബാക്കിയാണ്. ഇത് പാണ്ടിപ്പടയിലെ ബാക്കി സോങ് ആണ്.

ഇത് പുഷ്പേല പാട്ടാണ് നാലാമത്തത്. പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നാല് പാട്ടുകൾ മാത്രമേ ഉള്ളൂ. കൺഫ്യൂഷൻ ആയി കാണും അല്ലേ? എന്തായാലും പാണ്ഡിപ്പട പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് സിദ്ദീഖ് ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതെ അതെ അതെ, പാണ്ഡിപ്പട മാത്രമല്ല ഇൻ ബിറ്റ്വീൻ ഉള്ള ആ തുടക്കത്തിൽ തുടങ്ങുന്ന സമയത്തുള്ള ഏഷ്യനഗുല എന്ന് പറയുന്ന സോങ്, അതും ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് നിങ്ങളെ ഒന്ന് പറ്റിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. കുറെ പേര് റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദീപ പറഞ്ഞിരിക്കുകയാണ് യെസ് മൈ ആൻസർ ഇസ് കറക്റ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതെ, കുറെ പേര് റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അടിപൊളി സൂപ്പർ. അപ്പോൾ ഇന്ന് നാലെന്ന് പറഞ്ഞ് ആദ്യം അയച്ചത് ഒരാൾ എനിക്ക് ഓർമ്മയുണ്ട്. അയ്യോ എന്തായിരുന്നു പേര് പറഞ്ഞ കുറച്ച് മുമ്പ്, ഞാൻ ഷബീറോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പേർക്ക് കിട്ടി. പക്ഷെ ആദ്യത്തെ ഫസ്റ്റ് റൗണ്ടിൽ അയച്ച എല്ലാവരും 6, 7, 8, 10 പറഞ്ഞുകൊണ്ടിരുന്നത്. അത്രയും പാട്ടൊന്നുമില്ല, വെറും 4 പാട്ടുകൾ മാത്രമാണുള്ളത് കേട്ടോ. ഈ ഏഷ്യനഗുല പാട്ട് കേൾക്കാത്തവരുണ്ടോ? കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കി നോക്കൂ. കാരണം അത് ആക്ച്വലി നാനിയുടെ പാരഡൈസ് എന്ന് പറയുന്ന ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന നാനിയുടെ ഒരു ഒരു സിനിമയിലെ പാട്ടാണ്. അതിൽ നാനിയും അതുപോലെ തന്നെ നാനിയുടെ കൂടെ കീർത്തി സുരേഷുമാണ് എത്തുന്നത്. ആ പാട്ട് ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ കേട്ടോ. നല്ല അടിപൊളി പാട്ടാണ്. എന്തായാലും അത് ആക്ച്വലി അനിരുദ്ധാണ് മ്യൂസിക് എങ്കിൽ പോലും അത് ഒറിജിനൽ മ്യൂസിക് അല്ല. അത് പണ്ടത്തെ ഒരു തെലുഗു ഫോക്ക് സോങ് അല്ലെങ്കിൽ ഈ ചില ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ ചെറിയ ചെറിയ പാട്ടൊക്കെ ചെയ്ത് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അങ്ങനൊരു 3-4 പേര് ചേർന്നിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്ന ഒരു ആൽബം പോലെ ഇറക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഫോക്ക്, വളരെ ഇതേ ടൂണോ അല്ലെങ്കിൽ ഇത്രയും ഫാസ്റ്റോ ഒന്നും അല്ലാത്തൊരു സാധാരണ പാട്ടായിരുന്നു. അവരതെടുത്തിട്ട് കുറച്ചും കൂടി ഒന്ന് പഞ്ച് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ഏഷ്യനഗുല പാട്ട്. അപ്പോൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കേട്ടോളൂ കേട്ടോ. അപ്പോൾ ഇതുകൂടി പറഞ്ഞുകൊണ്ട് സിദ്ദീഖ്, ഓ ഷബീർ വെൽഡൺ വെൽഡൺ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് റൈറ്റ് ഉത്തരം പറയാൻ പറ്റി, കുറച്ച് പേർക്കൊക്കെ തെറ്റിപ്പോയി. കുഴപ്പമില്ലെന്നേ, നമുക്ക് ശരിയായാലെന്ത് തെറ്റായാലെന്ത്, നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് പാട്ടൊക്കെ കണ്ടുപിടിച്ച് അതിനോടൊപ്പം ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് ഈ ഒരു ട്രാവലിംഗ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് മുന്നോട്ടേക്ക് പോവാം. എന്തായാലും ഖത്തറിലെ കുറച്ച് അപ്ഡേറ്റുകൾ എനിക്ക് പറയാനുണ്ട്, ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഫ്ലോട്ടീസ് ഫെസ്റ്റിവൽ എന്താണെന്നറിയോ? അറിയില്ലെങ്കിൽ വെയിറ്റ് ചെയ്തോട്ടോ, ഞാൻ എന്താ പറഞ്ഞുതരാം. അപ്പോൾ കേട്ടുകൊണ്ടിരുന്നോളൂ, അഷ്ടമിക്കൂടെ തന്നെയുണ്ട്.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
2: നമസ്കാരം, ഞാൻ രമ്യ നമ്പീശൻ.

0: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: This is Radio Suno
3: 91.7 FM,
2: Qatar's favorite radio station.
0: Nine one seven evenings. കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു ഫ്ലോട്ടീസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്, അതെന്താണെന്നുള്ളത് പറഞ്ഞു തരാം. വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടിയുള്ളത്. 974 ബീച്ച് അങ്ങനെ ഫാമിലീസിന് വേണ്ടിയിട്ട് ഫ്ലോട്ടീസ് ഫെസ്റ്റിവൽ ഓൺ ആക്കിയിരിക്കുകയാണ്. സെപ്റ്റംബർ 18th മുതലായിരിക്കും ഇത് സ്റ്റാർട്ട് ആവുന്നത് കേട്ടോ. അതായത് കുട്ടികൾക്കും ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമായിരിക്കും ഈ ഒരു ഫ്ലോട്ടീസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഒരു ബീച്ച് ഡേ ഒക്കെ പ്ലാൻ ചെയ്യുകയാണ്. ഇനിയിപ്പോൾ എന്താ നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ ഒന്ന് മാറി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ഫൺ ആൻഡ് റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ കുറച്ചും കൂടെ സേഫായിട്ട് ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വേണം എന്നുണ്ടെങ്കിൽ, കുറേ ഫാമിലീസ് ഒക്കെ ഒരുമിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗെറ്റ് ടുഗെദറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റും. ഇതിൽ ഇൻക്ലൂഡ് ആവുന്നത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഫ്രീ സ്വിമ്മിംഗ് സോണുകൾ ഉണ്ടാവും കുട്ടികൾക്കും അതുപോലെ അഡൾട്ട്സിനും ഒക്കെ തന്നെ ഉണ്ടാവും. ഈവൻ ലേഡീസ് ഓൺലി ഏരിയയും ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു ബീച്ചിന്റെ അവിടെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഫ്രീ ആണ് കുട്ടികൾക്ക് അണ്ടർ 6 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്കും ഫ്രീ ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ടിക്കറ്റ്സ് കുട്ടികൾക്ക് ഒരു 14 അല്ലെങ്കിൽ ഒരു 6-നും 14-നും ഇടയിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ $15 ആയിരിക്കും. വൈൽ അഡൾട്ട്സിനൊക്കെ തന്നെ $35 ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെഹിക്കിൾ എൻട്രിക്കും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പേയ്മെൻറ്റ് ഉണ്ടാവുന്നതായിരിക്കും. പക്ഷേ ഭയങ്കര രസമായിരിക്കും അവിടെ, ഒരുപാട് ഭയങ്കര ഫൺ ആൻഡ് യുനോ സേഫർ ആയിട്ടുള്ള ഒരു സ്പേസിൽ എൻജോയ് ചെയ്യാൻ പറ്റും ഒരു സംഭവമാണ് ഈ ഫ്ലോട്ടീസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്തായാലും എൻജോയ് ചെയ്യാൻ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നൈ ബീച്ചിലേക്ക് പോകുന്നു.
4: ചെന്നൈ ബീച്ച്.

0: listening to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Suno.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.

0: presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
0: And
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: നല്ല ചൂടും കാര്യങ്ങളാണ് ഉച്ച സമയത്ത് എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു ടൈമിൽ ഖത്തറിൻ്റെ ഒരു സമ്മർ ഔട്ട്ഡോർ വർക്ക് അവേഴ്സിൻ്റെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, ഒരുപാട് പേർക്ക് അറിയാമെന്ന് തോന്നുന്നു. അതായത് ഉച്ച സമയങ്ങളിൽ വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം, പ്രത്യേകിച്ചും 10 മണി മുതൽ 3:30 വരെ. അപ്പോൾ ഇത് ഈ ഒരു സമ്മർ മന്തിൽ, അതായത് June 1 മുതൽ തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു റെസ്ട്രിക്ഷൻ ആയിരുന്നു. ആ ഒരു റെസ്ട്രിക്ഷൻ അങ്ങനെ ഫൈനലി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് September 15, അതായത് ഇന്നത്തെ ഈ ഒരു ദിവസമാണ് അത് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒഫീഷ്യലി. സോ മിനിസ്ട്രി ഓഫ് ലേബർ റിമൈൻഡ് ചെയ്തിട്ടുണ്ട് എംപ്ലോയേഴ്സിനെ ഒക്കെ തന്നെ ഈ പറഞ്ഞ ഒക്യുപ്പേഷണൽ സേഫ്റ്റിയും ഹെൽത്ത് മെഷേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു റെഗുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സമ്മർ ഔട്ട്ഡോർ വർക്കിംഗ് അവേഴ്സ് റെസ്ട്രിക്ഷൻസ് എൻഡ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളത് വീണ്ടും റിമൈൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി മുതൽ ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാം. കാരണം ഇപ്പോൾ കുറഞ്ഞ് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇന്നലെ ഞാൻ രാത്രിയിലൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു, പലയിടങ്ങളിലും റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഈ രാത്രിയിൽ നടക്കുന്ന സമയത്ത് ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ഓ എന്തൊരു സമാധാനമുണ്ട് അവർക്ക്, ഈ ഹ്യൂമിഡിറ്റി ഇല്ലാണ്ട് പോലും ഇപ്പോൾ 2 ദിവസമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം. കാരണം ഈവനിങ് ആണ് അല്ലെങ്കിൽ ഒരു ഒരു നൈറ്റ് ടൈം ആണ് കുറേ പേരൊക്കെ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റോഡ് വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു ലേറ്റ് നൈറ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു 2 ദിവസമായിട്ട് അതിനൊരു ആശ്വാസമുണ്ട് ഹ്യൂമിഡിറ്റി ഇല്ലാത്തതിൻ്റെ. ഇപ്പോഴത്തെ പുറത്തൊരു ദോഹ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് മാറി വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കിനി ഒരു മഴയും കൂടിയൊക്കെ വന്ന് കുറച്ചും കൂടി ഒന്ന് ഒന്ന് അല്ലേ ഇതാവാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആണ്, തണുപ്പിലേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിങ്ങിലാണ്. സോ 35 ഡിഗ്രി സെൽഷ്യസ്, ക്ലിയർ ആയിട്ടുള്ള സ്കൈ. ഓഫ് കോഴ്സ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ കുഴപ്പമില്ല, നമുക്ക് 35 ഒക്കെ ഭയങ്കര നല്ല

നല്ല കാലാവസ്ഥയാണ്. 40 കഴിഞ്ഞാലാണ് ബുദ്ധിമുട്ട്. എന്തായാലും അതുകൂടി പറഞ്ഞ് നേരെ പോകുന്നതൊരു വെഡിങ് സോങ്ങിലേക്കാണ്. ഞാൻ ഇന്നലെ വിശ്വനാഥ് ആൻഡ് സൺസ് അങ്ങനെ ഫൈനലി നെറ്റ്ഫ്ലിക്സിൽ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് മമിതയുടെ ആക്ടിങ് ആണ്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാൽ നമുക്കൊരു ക്രിഞ്ച് ഫീൽ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ, ബട്ട് വെരി വെൽ ക്യാരീഡ് ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ ഓവറോൾ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഐ ജസ്റ്റ് റേറ്റ് ഇറ്റ് ലൈക്ക് 10 out of 6 എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ കണ്ടിരുന്നു, ഒരു വൺ ടൈം വാച്ച് ആണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് വാവ്, ബട്ട് ഒരു വൺ ടൈം വാച്ച്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാണേണ്ടവരെന്തായാലും കണ്ടു നോക്കിക്കോളൂ. അതിനോടൊപ്പം ആ ഒരു പാട്ടിലേക്കും പോകുന്നു കേട്ടോ.

ശരിക്കും ഒരു കാര്യം പറയട്ടെ, സമയം 8:30 സത്യത്തിൽ പോയി കിടന്ന് ഉറങ്ങാനാണ് തോന്നുന്നത്. അത്രയും ടയർഡായി പോയി. ഞാനും ഈ പറഞ്ഞ പോലെ നിങ്ങളെപ്പോലെ നിങ്ങളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് പോയി എല്ലാം കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആകുമ്പോഴുള്ള ഒരു ഫീലില്ലേ, അതേ ഫീലാണ് ഞാനുള്ളത്. എനിക്കൊന്ന് പോയി കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള ഫീലുള്ളത്. പക്ഷെ എന്ത് ചെയ്യാൻ, പോയിട്ട് നാളത്തേക്ക് എന്ത് കുക്ക് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ഓരോ ആൾക്കാരുടെ അവസ്ഥയാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പണ്ട് ഈ ഒരു അഡൾട്ട്ഹുഡ് ഇത്രയും ഹിറ്റ് ചെയ്തിരുന്നില്ല, ഇപ്പം ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ പലരും ഇപ്പോൾ ആലോചനയിലായിരിക്കും, നാളത്തേക്ക് എന്ത് ചെയ്യും, ഇന്ന് അരി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചാലോ, കടല അല്ലെങ്കിൽ വെള്ളത്തിട്ട് വെച്ചാലോ, പയറോ പരിപ്പോ ആക്കിയാലോ, ഇങ്ങനെയൊക്കെ ഭയങ്കര ഡിസ്കഷൻസ് ആയിരിക്കും. എന്തായാലും അടിപൊളിയായിട്ട് നിങ്ങളുടെ പ്ലാൻസൊക്കെ നടക്കട്ടെ. ഏറ്റവും നന്നായിട്ട് വീട്ടിൽ നിന്ന് തന്നെ മാക്സിമം കുക്ക് ചെയ്തൊക്കെ കഴിച്ചോളൂ, ആൻഡ് ഹെൽത്ത് നന്നായി നോക്കിക്കോളൂ, നല്ലപോലെ വെള്ളമൊക്കെ കുടിക്കുക. ഇന്ന് നമ്മുടെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മാച്ചിൻ്റെ അപ്ഡേറ്റും അതിനോടൊപ്പം തന്നെ മറ്റ് പല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആകെ മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു ഈവനിങ് ഡ്രൈവ് അങ്ങനെ വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളെ വീണ്ടും കൂടാം. അതുവരെ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.

നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കാം.

0: सुनो 91.7 FM Qatar's favorite radio station.
1: Action.
2: Mona Dinesha. Adi Mohamana. Adi Moham.
1: Horror. Tanikki Pogan. Anu Adailya. Or drama.
3: Ente Kudumbam. Ente Swargaraji.
1: Ishta genre edanengilum. Ivide. Ticket ready. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari. World-class shopping experience. Doha, Qatar.
5: And Malabar Gold and Diamonds in the Puthiya Showroom. Ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evidu ninnu vaangiyadanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.
6: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ.

0: रेडियो सुनो 91.7 FM कदर्स फेवरेट रेडियो स्टेशन रेडियो सुनो
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: ഇൻ അസോസിയേഷൻ വിത്ത്

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

91.7 FM. Qatar's favorite radio station. Radio Sanoo.

91.7 FM. 91.7 FM. Qatar's favorite radio station.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.